റേഡിയോ സുനോ 91.7 FM. 91.7 FM.

0: വചനങ്ങളിലൂടെ.
1: ഊഹം നിങ്ങൾ ഉപേക്ഷിക്കുക, നിശ്ചയം ഊഹിച്ചുള്ള സംസാരം ഏറ്റവും വലിയ തെറ്റാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station.

सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ. കൂടെത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും നല്ല ഐശ്വര്യം നിറഞ്ഞ ഒരു ദിവസം തന്നെ ഇന്നുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ചിന്തകൾ നല്ലതാണെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷിക്കാനുള്ള വകുപ്പുണ്ടാകും. അപ്പൊ ഐശ്വര്യമുള്ള ജീവിതം ഉണ്ടാകും. അപ്പൊ നമ്മുടെ ചിന്തയാണ് എപ്പോഴും എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ടത്. നല്ല ചിന്തകളോടുകൂടി രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും സംഭവിക്കുന്നത്. മോശപ്പെട്ട ചിന്തകളോടുകൂടി തന്നെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എപ്പോഴും നല്ല ചിന്തകൾ വേണമെന്ന്. അത് നമ്മളെ കുറിച്ച് മാത്രമല്ല, മറ്റുള്ളവരെ കുറിച്ചിട്ടാണെങ്കിലും, നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണെങ്കിലും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാം, പക്ഷേ നമ്മളുടെ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് അതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള സൈഡിലേക്ക് വേണ്ടി മാത്രമായിരിക്കണം. അപ്പൊ നമ്മൾ ഏതിലേക്കാണോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ആ കാര്യമായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ മാക്സിമം എന്തൊരു കാര്യമാണെങ്കിലും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

റേഡിയോ സുനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ചച്ചു. എന്താണോ നമ്മുടെ മനസ്സ് അതാണ് നമ്മുടെ ശരീരം എന്ന് പറയും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരവും അതിനനുസരിച്ചിട്ടായിരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മോശപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം അതിനനുസരിച്ചിട്ട് മാത്രമേ പ്രവർത്തിക്കുള്ളൂ. കാരണം ഇപ്പോ മോശപ്പെട്ടൊരു കാര്യം ചിന്തിക്കുമ്പോൾ ശരീരത്തിനും നമ്മുടെ ബ്രെയിനും എല്ലാം നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് മാത്രമാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അത് മാത്രമേ ചെയ്യുള്ളൂ. അതേസമയം നമ്മൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വായിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരവും അതിനനുസരിച്ചിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടും പെരുമാറിക്കൊണ്ടേയിരിക്കും. അതിന് വലിയൊരു എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ, അത് ഞാൻ പറയാം. കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ.

മോർണിംഗിൽ കേൾക്കുന്നു. ഇത് റേഡിയോ സുനോ, കൂടെയുള്ളത് ഞാൻ ജച്ചു. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ശീലം, അതിപ്പോ സീരിയസ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതല്ലാതെ വെറുതെ ബോറടിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ എന്ന് കരുതി റീൽസ് നോക്കുന്ന ആൾക്കാരുണ്ട്. അതല്ല, കാര്യങ്ങളും ചെയ്യും എന്നാൽ റീൽസും നോക്കും, അങ്ങനെ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു ഫാഷൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് ആണ് നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് ആണ് കാണുന്നത്. ഇപ്പൊ എന്തെങ്കിലും വേൾഡ് കപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫുട്ബോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ, റീൽസ് കണ്ടു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത്തരത്തിലുള്ള സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ആയിരിക്കും കയറി വരുന്നത്. അത് നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ ആ ഒരു ടേസ്റ്റ് മാറി നമ്മൾ വേറെ എന്തുണ്ടെങ്കിലും പുറകെ പോവുകയാണെങ്കിൽ അതായിരിക്കും പിന്നീട് വരുന്നത്. ഇതേ പ്രോസസ്സാണ് നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതാണ് പിന്നീട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, എന്താണോ വേണ്ടത്, എന്താണോ നമുക്ക് ആവശ്യം, ആ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ആ കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പൊ അത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചിരിക്കും. റേഡിയോ സുനോ ആണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

എപ്പോഴും നമ്മളിങ്ങനെ റിഫ്രഷ്ഡ് ആയിക്കൊണ്ടേയിരിക്കുക. അതെങ്ങനെ സാധിക്കും? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാകും. ഒരു ഇഷ്ടം മാത്രമല്ല, നമുക്ക് പല പല ഇഷ്ടങ്ങൾ ഉണ്ടാകും. നമുക്ക് ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്, നമുക്ക് മൂവീസ് കാണാൻ ഇഷ്ടമാണ്, നമുക്ക് സ്പോർട്സ് ഇഷ്ടമാണ്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്, നമുക്ക് ഔട്ടിങ് ഇഷ്ടമാണ്, ട്രിപ്പ് ഇഷ്ടമാണ്, നമുക്ക് ഡ്രൈവിംഗ് ഇഷ്ടമാണ്, നമുക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മളിങ്ങനെ എന്തായാലും നമുക്ക് എല്ലാവർക്കും ബിസി ആയിട്ടുള്ള ലൈഫാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. അപ്പം എന്താ ചെയ്യേണ്ടത്? ഈ ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു കാര്യം എന്താണോ അന്ന് ചെയ്യാനായിട്ട് പറ്റുക, അത് നമ്മൾ അന്ന് ചെയ്യുക. ഇപ്പം അന്ന് നമുക്കൊരു മൂവി കാണാൻ പറ്റിയെന്ന് വരില്ല, പകരം നമുക്ക് ചിലപ്പോൾ ഒരു ഡ്രൈവിന് പോകാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കോഫി കഴിക്കാൻ പോകാൻ പറ്റുമായിരിക്കും. എന്താണോ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, അത് നമ്മളന്ന് ചെയ്യുക. നമ്മളങ്ങനെ നമ്മളെ തന്നെ റിഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം നമ്മൾ എങ്ങനെ വന്നാലും നമ്മുടെ സിസ്റ്റം റിഫ്രഷ് ചെയ്യുന്നില്ല, നമ്മുടെ ഫോൺ ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാം റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നമ്മളെ റിഫ്രഷ് ചെയ്യാൻ പലപ്പോഴും മറന്നു പോകും. അപ്പം നമ്മുടെ ഈ ഇഷ്ടപ്പെട്ട ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു കിടക്കുവാണ്. അതിലേതെങ്കിലും ഒന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ റിഫ്രഷ്ഡ് ആയിട്ട് നല്ല അടിപൊളി ആയിട്ട് തിരിച്ചു വരും. അത് വീണ്ടും നമുക്കൊരു എനർജിയാണ് പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ എപ്പോഴും റിഫ്രഷ്ഡ് ആയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി നാളെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM.
1: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീ റിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're
7: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. പുതിയൊരു മോർണിംഗ് ആണ്. ഒരുപാട് നല്ല പ്രതീക്ഷകളോടുകൂടി നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. June 22 ആയിട്ടുണ്ട്, തിങ്കളാഴ്ച ദിവസമാണ് കേട്ടോ. ഈ ദിവസവും ലൈഫിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് മാറ്റപ്പെടട്ടെ എന്നുള്ള നല്ലൊരു ആശംസ നൽകിക്കൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അല്ലേ. ചിലപ്പം നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു വില ചിലപ്പോൾ നമ്മൾ കൊടുക്കും. കാണുന്നതിനും കേൾക്കുന്നതിനുമൊക്കെ ആവശ്യത്തിൽ കൂടുതൽ വില ചില സമയത്തൊക്കെ നമ്മൾ കൊടുക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ വെറുതെ ചിന്തിച്ച് ആലോചിച്ച് സമയമൊക്കെ കളയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അക്കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അധികം നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മുടെ സമയം വളരെ വളരെ വിലപ്പെട്ടതാണ്. ഓരോ സെക്കൻഡുകളും ഓരോ നിമിഷവും നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി തന്നെ ലൈഫിനെ കാണാം. ആവശ്യമുള്ളതിന് മാത്രം വാല്യൂ കൊടുക്കുക എന്നുള്ള ആ ഒരു പോയിന്റിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ള ഒരു ചെറിയ തോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് ഇതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളും വിശേഷങ്ങളും ഒക്കെ തന്നെ അയക്കേണ്ട സമയം കൂടിയാണ്. 5000917 എന്ന നമ്പറിലേക്ക് ആ ഒരു വിശേഷങ്ങളെല്ലാം തന്നെ പോരട്ടെ. ഇന്നത്തെ മോർണിംഗിൽ വേൾഡ് കപ്പിൽ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ അപ്ഡേറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, പുതിയ പുതിയ അപ്ഡേറ്റുകളിലേക്കൊക്കെ നമ്മൾ കൃത്യമായിട്ട് വരുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ ആദ്യത്തെ പാട്ടിലേക്ക് പോവാണ്. ഉസ്താദ് ഹോട്ടൽ മൂവിയിലെ പാട്ടാണ് നമ്മളിന്ന് ആദ്യം കേൾക്കുന്നത്, ഗോപിസുന്ദർ സോങ്. സമയം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. ഇനിയുള്ള ടൈം നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ മോർണിംഗ് സവാരിയിൽ. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലെ ഒരു നല്ല പാട്ട് കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ നമ്മുടെ കുറച്ച് കൂട്ടുകാരൊക്കെ നാട്ടിലേക്കൊക്കെ വെക്കേഷൻ ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ള മെസ്സേജുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പതുക്കെ പതുക്കെ എല്ലാവരും ഒരു അവധി മോഡിലേക്കൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പൊ നേരെ നിങ്ങളുടെ മെസ്സേജുകളിലേക്ക് വരുന്നതിന് മുൻപായിട്ട് നമ്മൾ നേരെ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക് പോവാണ്. ഞാനിന്നൊരു ഫുട്ബോൾ താരത്തിന്റെ പേര് പറയും, അദ്ദേഹം ഏത് ടീമിലെ മെമ്പറാന്ന് പറയണം കേട്ടോ. അദ്ദേഹം ഏത് ടീമിലെ മെമ്പറാണെന്നുള്ളത് നിങ്ങളൊന്ന് പെട്ടെന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു പ്ലെയറാണ്. കാരണം അദ്ദേഹം ഇങ്ങനെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം കൂടിയാണ് ഇപ്പോൾ. ഓക്കെ, അദ്ദേഹത്തിന്റെ പേര് കെവിൻ പിന. ഓക്കെ, കെവിൻ സ്പെല്ലിംഗ് അറിയാമായിരിക്കും. പിന, PINA എന്നുള്ളതാണ് കേട്ടോ. കെവിൻ പിന, അദ്ദേഹം ഏത് ടീമിലെ പ്ലെയറാണ് എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. ഇതാണ് ഇന്നത്തെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. കെവിൻ പിന, കെവിൻ KEVIN, പിന PINA. ഓക്കെ, കെവിൻ പിന ഏത് ടീമിലെ മെമ്പറാണ് എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. എന്നിട്ട് എനിക്ക് പെട്ടെന്ന് അയച്ചു തരിക 5000917 എന്ന നമ്പറിലേക്ക്. അങ്ങനെ എന്തായാലും ഇനി എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരികയാണ്. ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഷാജഹാൻ, അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇഫ്തിഹാറുദ്ദീൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. മണി മച്ചിങ്ങൽ ഗുഡ് മോർണിംഗ് പറയുന്നു. അതോടൊപ്പം തന്നെ രവിശങ്കർജി ഗുഡ് മോർണിംഗ് നിസാജി എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് മുരളി, അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് പോറ്റിക്കൊല്ലമാണ്. പുറകോട്ട് നോക്കി സങ്കടപ്പെടരുത്, കാരണം നമുക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാണ് എന്നുള്ള ഒരു നല്ല ഓർമ്മപ്പെടുത്തൽ നൽകിയിട്ടുണ്ട്. പ്രദീപിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അൻവർ സാദിഖ്, ആളുടെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജും. ഓ, എത്ര പെട്ടെന്ന് ഉത്തരം, എനിക്ക് ഭയങ്കര സ്പീഡിൽ അയച്ചു തന്നല്ലോ, അടിപൊളി. അതോടൊപ്പം തന്നെ ലിസ് ആൻഡ് ഇറ്റ്സാക്കിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷബിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഫേവറേറ്റ് സോങ് പുതുമഴ പോലെ, ഇന്നലെ നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. കൂടെ റൈറ്റ് ആൻസറും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മൈ ഫേവറേറ്റ് സിസ്റ്റർ. ഓക്കെ, താങ്ക് യു. ഇത് അയച്ചിരിക്കുന്ന ആരാ, നമ്മുടെ റിയാസ് ആണ് കേട്ടോ. എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഉമേഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ അവന്തിക്ക് കുട്ടിയുടെ മെസ്സേജാണ്. അവന്തിക്ക് കുട്ടിക്ക് ഒരു നല്ല കൈയടി നമുക്ക് കൊടുക്കേണ്ട സമയമാണ്. ആദ്യം നമുക്ക് കൈയടി കൊടുക്കാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സ്റ്റോറി റൈറ്റിങ്ങിന് ഫസ്റ്റ് പ്ലേസ് നമ്മുടെ അവന്തിക്ക് കുട്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ മോൾക്കുള്ളൊരു വലിയ കൈയടികളാണ് നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത്. അടിപൊളിയുടെ ഇനിയും ഗംഭീരമായിട്ടുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ കുട്ടീസൊക്കെ ഇങ്ങനെ തകർക്കുകയാണ് എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. വിജയൻ RS മെസ്സേജ് എത്തിയിട്ടുണ്ട്. രാജേഷ് മട്ടക്കിൽ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്, വളരെ സ്നേഹത്തോടുകൂടി നമ്മളെ വിഷ് ചെയ്യുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് മെസ്സേജ് മോർണിംഗ് മെസ്സേജാണ്. കൂടെ തന്നെ നമ്മളുടെ ചോദ്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. കെവിൻ പിന, PINA എന്നുള്ളതാണ് കേട്ടോ. അദ്ദേഹം ഏത് ടീമിലെ താരമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് മെസ്സേജിൽ പറയാം. കൂടെ തന്നെ അതാ റൈറ്റ് ആൻസേഴ്സ് എനിക്ക് ഒരുപാട് ദാവന്തിക്ക് കുട്ടിയും കറക്റ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട്. അനീസിൻ്റെ അക്കൗണ്ടിൽ നിന്നും വെരി ഗുഡ് മോർണിംഗ്, കറക്റ്റാണ് അനീസ് KT. ഓക്കെ, നെക്സ്റ്റ് ലിജിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഉള്ള മെസ്സേജ് ലിസും ഇറ്റ്സാക്കും പറയുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഉറുഗ്വയല്ല കേട്ടോ, പ്രഭു മാടമ്പിക്കാട്ടിൽ കുട്ടി ഉറുഗ്വയാണെന്ന് പറയുന്നുണ്ട്. ഉറുഗ്വയല്ല കേട്ടോ, മറ്റൊരു ഒരു ഒരു കൺട്രിയാണ്, ഏതാണെന്നൊന്ന് നോക്കിക്കോളൂ. ഹായ് നിസ, ഗുഡ് മോർണിംഗ്. ഓക്കെ, മെസ്സേജ് അയക്കുന്ന അബ്ദുൽ സമദ് റാഷിദ് ആൻഡ് ഹംസക്കുട്ടി, അവരുടെ മെസ്സേജാണ് വെരി വെരി ഗുഡ് മോർണിംഗ്. ഹർഷിക നന്ദികയുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്, അവർക്കും വളരെ വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു കേട്ടോ. അപ്പം നമ്മളുടെ ചോദ്യം ഒന്നുകൂടി പറയാം. കെവിൻ പിന, കെവിൻ പിന PINA, അദ്ദേഹം ഏത് ഫുട്ബോൾ ടീമിൻ്റെ പ്ലെയറാണ് എന്നുള്ള ഒരു ഒരു ചെറിയ ചോദ്യം. നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്. കൃത്യമായിട്ടുള്ള സമയത്ത് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ കേൾക്കുന്നത് ടൈം മൂവിയിലെ പാട്ടാണ് കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Hi, this is Sushin Shyam.
3: You're listening to Radio Suno
2: 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: ചക്രമുത്ത് മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ഗ്ലോബിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആണ്. June 22 തിങ്കളാഴ്ച ദിവസമാണ്. ഈ സമയത്ത് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട് കേട്ടോ. ചൂടൊക്കെയുണ്ട്, അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടീസിനെ കൂടി ഈ സമയത്ത് വളരെ വളരെ സ്പെഷ്യലായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ വാട്ടർ ബെല്ലിലൂടെ.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ,
2: brought to you by
3: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
0: ഇനിയിപ്പോ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് കൂടി വരുന്ന സമയമാണ്. നിഷാദ് മോഹന്റെ അക്കൗണ്ടിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എത്തിയിട്ടുണ്ട്. സ്റ്റീവൻ അൻസേറ റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നു. ലിജിന്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ഷിജിന്റെ അക്കൗണ്ടിൽ നിന്നും ജിസൽ ആൻഡ് ജിയാൻ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി ഹാപ്പി മൺഡേ അവർ വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ നമ്മുടെ ഹർഷികാ നന്ദിക്ക് റൈറ്റ് ആയിട്ടാണ് അയച്ചു തന്നിട്ടുണ്ട്. നൌഷാദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ 24th വെഡിങ് ആനിവേഴ്സറിയാണ്. വൈഫിൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. വിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നൌഷാദ് കൈപ്പമംഗലാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ട് ജാസ്മിനും നൌഷാദിനും സ്നേഹത്തോടുകൂടി ഹാപ്പി ആനിവേഴ്സറി. ഒരിക്കൽ കൂടി അക്ഷര ആൻഡ് അക്ഷജിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു. അങ്കിത് അർപ്പിത് നോബൽ സ്കൂളിൽ നിന്നും അവരുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഷാജു ശ്രീധർ മോർണിംഗ് മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. ജിൽസ് ജോവീറ്റ ആൻഡ് ലോറിയൽ അവരുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഷുഹൈബ് ജംഷിയ തസ്നീരുടെ മെസ്സേജ് ഇങ്ങനെയാണ്. ഗുഡ് മോർണിംഗ്, ഐ എം ഷുഹൈബ്. ടുഡേ ഈസ് മൈ 7th വെഡിങ് ആനിവേഴ്സറി. ഓ അടിപൊളി. അപ്പോൾ ഇന്ന് കുറേ വെഡിങ് ആനിവേഴ്സറിക്കാരുണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരുടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഷുഹൈബ് ജംഷിയ തസ്നി അവർക്കും വളരെ സ്നേഹത്തോടുകൂടി വെഡിങ് ആനിവേഴ്സറി വിഷസ് നമ്മളും പ്രത്യേകമായിട്ട് പറയുന്നു. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് ഡി കെയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനോട് പറയുന്നു. ഈ സമയത്ത് നമ്മളെ കേട്ട് തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കെവിൻ പിന എന്ന് പറയുന്ന ഫുട്ബോളർ ഏത് ടീമിലെ അംഗമാണ്? കെവിൻ പിന, PINA എന്നുള്ളതാണ് കേട്ടോ. കെവിൻ പിന ഏത് ഫുട്ബോൾ ടീമിലെ അംഗമാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്തുകൊണ്ട് കാശി ജോയിൻ ചെയ്യുന്നുണ്ട് ഭവൻ സ്കൂളിൽ നിന്നും. വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ ശ്രീയ ആൻഡ് മയാസ ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സിറാജിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ശുഭദിനം നേരുന്നു നിസ. കോരിച്ചെരിയുന്ന മഴയെ നോക്കി കുശലം പറയുവാൻ മനസ്സ് പറയുന്നു, പക്ഷെ മഴത്തുള്ളികൾ നമ്മെ നോക്കി നൃത്തം ചെയ്യുന്നു. അയ്യോ, നമ്മുടെ നാടൊരു പ്രത്യേക വികാരം തന്നെയല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾക്ക്. നാട്ടിൽ നിൽക്കുന്നതിൻ്റെ സന്തോഷമാണ് അജയ് കൊച്ചിൻ മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് ലക്ഷിവ് ആൻഡ് ലിജിൻ, ഓക്കെ, അവരുടെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് അയക്കുന്നത് ആരാണ്? ഈ ഗുഡ് മോർണിംഗ് പ്രയാഗയാണല്ലേ. പ്രയാഗയുടെ പേര് ഇടയ്ക്ക് വരാത്തപ്പോൾ ഞാൻ വിചാരിക്കും ഇത് ആരാണ് ഈ മെസ്സേജ് അയച്ചത് എന്ന് വിചാരിക്കും. പ്രയാഗ കുട്ടിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ബിനു റാഫീലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹെലൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഇന്നത്തെ ചോദ്യം. ചോദ്യം ഇതാണ്, കെവിൻ പിന ആ ഫുട്ബോളർ ഏത് ടീമിലെ മെമ്പറാണ്? വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. എന്നിട്ട് പെട്ടെന്ന് എനിക്ക് ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ കേട്ടോ. 5000090017 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് ഒക്കെ പോരട്ടെ. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇനി വിഷസൊക്കെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി അയക്കേണ്ട ഒരു സമയമാണ്. 5000090017 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് റൈറ്റ് ആൻസേഴ്സ് അയക്കാൻ സാധിക്കും കേട്ടോ. ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് നറ്റാഷയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജോസഫ് ജിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നൗറിനും നസ്റിനും ജോയിൻ ചെയ്യുന്നുണ്ട്. ഷമീർ ഷായുടെ ഒരു ഹായ് എത്തിയിട്ടുണ്ട്. ബിജിത് MS ഗുഡ് മോർണിംഗ്. നോയലും ലിയോണും ആണ് ഭവൻസിൽ നിന്ന് മെസ്സേജ് അയക്കുന്നത്. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. നോയൽ ആൻഡ് ലിയോൺ രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ഒരു ബർത്ത്ഡേ വിഷ് കൂടി എൻ്റെ കൺമുന്നിലൂടെ ഇങ്ങനെ പോയല്ലോ. അല്ല, ടാലൻറ്റ് ഡേ ആണ് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് നോബൽ സ്കൂളിലെ ടാലൻറ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നോബൽ സ്കൂൾ ടാലൻറ്റ് ഡേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ടുള്ള വിഷസ് വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. എന്താണ് അങ്കിതും അർപ്പിതും ഒക്കെ ഏതിലൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? അവശേഷങ്ങളോട് നിങ്ങളൊന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പങ്കെടുക്കുന്ന എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്യട്ടെ എന്നുള്ള സ്പെഷ്യൽ വിഷസ് കൂടി എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിൻ്റെ വകയായിട്ട് പറയുന്നു കേട്ടോ. അടിപൊളിയായിട്ട് എല്ലാവരും തകർക്കൂ. നെക്സ്റ്റ് മെസ്സേജ് മോർണിംഗ് മെസ്സേജാണ്. വെരി വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. തിരിച്ചും നല്ലൊരു മോർണിംഗ് ഞാനും വിഷ് ചെയ്യുന്നു കേട്ടോ. റഹീം എത്തിയിട്ടുണ്ട്. റഹീം വുക്കേർ നിന്നാണ് കേട്ടോ, അപ്പം ഞങ്ങളുടെ അയൽക്കാരനാണ്. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് റഹീം, നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഇയാൻ ഇവ ഈസ ജോയിൻ ചെയ്യുന്നു, റൈറ്റ് ആയിട്ട് തന്നെ അവർ അയക്കുന്നുണ്ട്, കറക്റ്റാണ്. ഗുഡ് മോർണിംഗ് കേട്ടോ. ബിജു ക്ലീറ്റസിൻ്റെ മോർണിംഗ് മെസ്സേജ് അയക്കുന്നുണ്ട്. നൗഷാദ്, റെക്കോർഡ് അയക്കാൻ പറ്റുമോ? നമ്മൾ ലൈവിൽ പറഞ്ഞില്ലേ, ഓക്കെ ലൈവാണ് കേട്ടോ, ലൈവിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുള്ളത്, ഗുഡ് മോർണിംഗ് ആൻഡ് എ വെരി വണ്ടർഫുൾ ഡേ ടു ഓൾ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ആൻസർ അയക്കുന്നു അബ്ദുൾ റഹീം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും. റെഫമോൾ ഹിയർ വിത്ത് ഡാഡി കുൽ റഹീം എന്ന് പറഞ്ഞിട്ട് ശാന്തനികേതൻ സ്കൂളിലേക്ക് ഉള്ള യാത്രയിലാണ് അവർ. ഗുഡ് മോർണിംഗ് ഓൾ, മാധവ് മനോജ്, മാധവ് മനോജ് ജോയിൻ ചെയ്യുന്നു, റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ആൻ്റണി ജോസിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട് ആൻഡ് റൈറ്റ് ആൻസറാണ്. വെരി ഗുഡ് മോർണിംഗ്. ഷിഹാബുദ്ദീൻ്റെ അക്കൗണ്ടിൽ നിന്നും സാഹിദ് ആൻഡ് വാഹിദ് ജോയിൻ ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഇപ്പോൾ കേട്ട് തുടങ്ങിയവർക്കും അയക്കാവുന്നതാണ്. കെവിൻ പിന, അദ്ദേഹം ഏത് ഫുട്ബോൾ ടീമിലെ അല്ലെങ്കിൽ ഏത് ടീമിലെ മെമ്പറാണ്? PINA എന്നുള്ളതാണ് കേട്ടോ സ്പെല്ലിംഗ്, കെവിൻ പിന എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഏത് ടീമിലെ അംഗമാണ് എന്നുള്ളത് കൂടി നിങ്ങൾക്ക് മെസ്സേജിൽ അയക്കാവുന്നതാണ്. ആ റഫമോളുടെ ഒരു ഫോട്ടോയൊക്കെ എനിക്ക് എത്തിയിട്ടുണ്ടല്ലോ, അടിപൊളി. ഓക്കെ, ഭയങ്കര ഹാപ്പിയായിട്ട് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, അടിപൊളി അടിപൊളി. ഗുഡ് മോർണിംഗ്, ഇന്ന് എൻ്റെ മോൻ മിഖായലിൻ്റെ 4 പിറന്നാളാണ്. ഓ അടിപൊളി, ഹാപ്പി ബർത്ത് ഡേ മിഖായൽ, നിസയുടെ വലിയ ഫാനാണ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ മിഖായൽ കുട്ടന് വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത് ഡേ കൊടുക്കാം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടൊരു ഫാമിലി കൂടിയാണ് അവർ. അപ്പം ജിസിൻ്റെയും അബിൻ്റെയും മോനാണ് മിഖായൽ. അപ്പം മിഖായലിന് വളരെ വളരെ സ്പെഷ്യലായിട്ട് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഒരു ഒരു ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത് ഡേ നമ്മൾ വളരെ വളരെ സ്നേഹത്തോടു കൂടി ദാ മോനും വിഷ് ചെയ്യുന്നു കേട്ടോ.

മിഖായിൽ ബർത്ത്ഡേക്ക് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യൂ, ഫോട്ടോസൊക്കെ അയക്കൂ കേട്ടോ. ഗുഡ് മോർണിംഗ് ഫ്രം ഫൈസാൻ ആൻഡ് ഷസിൻ, അവർ ജോയിൻ ചെയ്യുന്നുണ്ട്. റൈറ്റ് ആയിട്ടാണ് ഉത്തരം അയച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണോ? ഇടയ്ക്കാണ് മെസ്സേജ് അയക്കുക അല്ലേ. ഞാൻ ആ പേര് അതുകൊണ്ട് അധികം പറയാത്തൊരു പേരാണോ എന്നൊരു സംശയം തോന്നിപ്പോയി. ഫൈസാൻ ആൻഡ് ഷസിൻ ജോയിൻ ചെയ്യുന്നുണ്ട്. അവർക്കും നല്ലൊരു മോർണിംഗ്, വളരെ സ്നേഹത്തോടുകൂടി പറയുന്നു. നമ്മുടെ ഹെലൻ ദാ റൈറ്റ് ഹാൻഡ്സ് അയക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇനിയുള്ള മെസ്സേജ് മോർണിംഗ് മെസ്സേജുകളാണ്. എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് വിഷസും കാര്യങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഡി എ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യലി വിഷസും കാര്യങ്ങളും കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിൽ നിങ്ങളുടെ വിഷസ് കൊടുക്കാവുന്നതാണ്. ആഹ്, ഒരു അടിപൊളി ഫോട്ടോ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ടേ. ഇത് ആ മോളുടെ പേരെന്താണ്? ഇവാനി എന്നാണോ പേര്? ഓ, എനിക്ക് വയ്യ, ഭയങ്കര കിടിലൻ ലുക്കിൽ എനിക്കൊരു ഫോട്ടോ ഇവിടെ ക്യാച്ച് തന്നിട്ടുണ്ട്. സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രെയിംസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് ഈ ഫോട്ടോ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അടിപൊളി, എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫോട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇവാനി കുട്ടിയുടെ മെസ്സേജാണ്. ഫസ്റ്റ് ടൈം ആണോ ഇവാനി മെസ്സേജ് അയക്കുന്നത്? ഓക്കെ, എനിക്ക് തോന്നുന്നു ആ ഒരു അക്കൗണ്ടിൽ നിന്നും വന്നിട്ടുള്ള സെക്കൻഡ് മെസ്സേജാണെന്ന് തോന്നുന്നുണ്ട് ഇത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവാനയുടെ ഒരു തകർപ്പൻ ഫോട്ടോയും ഒരു ഗുഡ് മോർണിംഗും ഇവിടെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, ഡി കെയുടെ അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ് ഉണ്ട്. അനീഷ് റൗത്തർ, ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. അസറാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്, കറക്റ്റ്. അസറും ഉമ്മക്കുൽസും, അടിപൊളി, കൊള്ളാലോ. അസർ ആൻഡ് ഉമ്മക്കുൽസും ആണ് റൈറ്റ് ആൻസർ അയക്കുന്നത്. കറക്റ്റ് ആയിട്ട് തന്നെ അയച്ചു വന്നിട്ടുണ്ട്. അടിപൊളി. നെക്സ്റ്റ് നിജോമോൻ ഒരു ബർത്ത്ഡേ വിഷസ് പറയാമോ? തീർച്ചയായിട്ടും പറയാമല്ലോ. മെനി മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജൂണ. ജൂണയുടെ ബർത്ത്ഡേ ആണെന്ന് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ടീം സനയാണ് ഈ ഒരു വിഷസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ജൂണയ്ക്കും നമ്മളുടെ സ്നേഹത്തോടു കൂടിയുള്ളൊരു ഹാപ്പി

ഇനിയും വിഷസും വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെസ്സേജിൽ പറയാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോയാലോ എന്നുള്ളൊരു ആലോചനയിലേക്ക് ഞാനിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു മെസ്സേജോട് എത്തിയിട്ടുണ്ട്. നമസ്കാരം നിസാജി. നമസ്കാരം. മിഖായൽ കുട്ടിന് ഹാപ്പി ബർത്ത്ഡേ ആശംസകൾ. റിനീഷ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം മിഖായലിന് ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മളുടെ പ്രിയപ്പെട്ട ലിസ്ണർ റിനീഷിൻ്റെ വകയും കൂടി എത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യോ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നെക്സ്റ്റ് റൈറ്റ് ആൻസർ അയക്കുന്ന ആരാന്നറിയുമോ, നമ്മുടെ അനിൽ അടിമാലി. ഓ അടിപൊളി, കറക്റ്റ് ആയിട്ട് തന്നെ അയച്ചു തന്നിട്ടുണ്ട്. ഹരിദാസിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഇന്ന് ഞങ്ങളുടെ ലിറ്റററി ഫെസ്റ്റ് ആണല്ലേ. അടിപൊളി, അമ്മയെക്കുട്ടിയും അനയെക്കുട്ടിയുമാണ്. ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ്. അടിപൊളി, അവർ ഗംഭീരമായിട്ടൊക്കെ ഒരുങ്ങി ഇങ്ങനെ തകർക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അവർക്കും ബെസ്റ്റ് വിഷസ്, വളരെ അഡ്വാൻസ് ആയിട്ട് തകർക്കൂ എന്നുള്ള ഒരു സ്പെഷ്യൽ വിഷസ് നമ്മളുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും വിഷസൊക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. ജിറ്റോൻ്റെ അക്കൗണ്ടിൽ നിന്നും എവ്ലിൻ ഫ്രം ഭവൻസ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് അയക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈം ആണോ എവ്ലിൻ്റെ മെസ്സേജ്? ഓക്കെ, റൈറ്റ് ആണ് അയച്ചു തന്നിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് സിജോയുടെ മെസ്സേജ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് സിജോ. നിസ ഗുഡ് മോർണിംഗ്. നൌഷാദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അവരുടെ ടീമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നൌഷാദ് പറഞ്ഞിട്ടുള്ളത്. എനിവേ, ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് അടുത്തൊരു അടിപൊളി പാട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള വിശ്വസം വിശേഷങ്ങളൊക്കെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുനോ ബോളിവുഡ്.

0: Let's play football.
1: Football Mania.
2: കണ്ണു ചിമ്മി തുറക്കും മുൻപേ ഒരു ഗോൾ. ഈ ലോകകപ്പിലെ ഏറ്റവും വേഗമേറിയ ഗോളുകളിൽ ഒന്ന്. 65 സെക്കൻഡിലായിരുന്നു ആ ഗോൾ പിറന്നത്. തുർക്കി പരാഗ്വേ മത്സരമായിരുന്നു ആ ഗോളിന് കളമൊരുക്കിയത്. ഗോളടിച്ചത് പരാഗ്വേയുടെ മധ്യനിര താരം മത്യാസ് ഗലാർസ.
0: Let's play football.
1: Football Mania.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
5: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്, വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
6: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒളിമ്പ്സിനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
7: You are

0: this Morning Safari only on Radio Snow 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're
7: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ജൂൺ 22 തിങ്കളാഴ്ച ദിവസമാണ്. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷയുന്നു. കുറച്ച് പേരുടെ മെസ്സേജുകളിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്. അബ്ദുൾ റഹീം പറയുന്നത്, ഖത്തർ മലയാളികളെ രാവിലെ ജോലിയിലേക്കുള്ള യാത്രയിൽ ഉറക്കം വരാതെ നോക്കുന്ന, ഞങ്ങൾക്ക് സന്തോഷങ്ങൾ മാത്രം തരുന്ന റേഡിയോ സുനോ ടീമിന് എല്ലാവിധ ഭാവുകങ്ങളും. കീപ്പ് അപ് ദ ഗുഡ് വർക്ക് എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം ആ ഒരു മെസ്സേജ്. എനിക്ക് അത് ഇഷ്ടപ്പെട്ട വരി, ഞങ്ങൾക്ക് സന്തോഷങ്ങൾ മാത്രം തരുന്ന റേഡിയോ സിനോ ടീമിന് താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും നമ്മൾക്കിങ്ങനെ ഈ സന്തോഷങ്ങൾ നൽകിക്കൊണ്ടേ നമ്മുടെ യാത്രകൾ ഇങ്ങനെ തുടർന്ന് പോകാം. ഹാപ്പി ബർത്ത് ഡേ മൈ ഖൽവേ. ഓക്കെ, ആയിഷ നൈമയുടെ, ആയിഷ നൈമയ്ക്കാണ് വിഷസ് പറയുന്നത്. മൈ ഡോട്ട്, ഓക്കെ, നിഷാദാണ് മെസ്സേജ് ചെയ്യുന്നത്. നിഷാദിൻ്റെ മെസ്സേജ് ഇന്ന് മോളുടെ ബർത്ത് ഡേ ആണ്. ഐഷ നൈമ എന്നാണ് മോളുടെ പേര്. അപ്പോൾ മോൾക്കുള്ള സ്നേഹം നിറഞ്ഞ ഒരു നല്ല വിഷസാണ് നിഷാദ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മോൾക്കും വളരെ സ്നേഹത്തോടുകൂടി നമ്മളുടെയും സ്നേഹം നിറഞ്ഞ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത് ഡേ വിഷ് ചെയ്യുന്നു. അബിജാനിക്സിന് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. ടോഷിയുടെ മെസ്സേജ് ഇങ്ങനെയാണ്, ഓക്കെ, ഇന്ന് മോളുടെ സ്പെൽ ബി കോമ്പറ്റീഷനിലെ ഫൈനൽ റൗണ്ട് ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ നദാശക്കുട്ടിയാണ്, ഞാൻ എല്ലാ ദിവസവും പേര് പറയുന്നവരിൽ ഒരാളാണ് നദാശക്കുട്ടി. അപ്പോൾ നദാശക്കുട്ടി സ്പെൽ ബി കോമ്പറ്റീഷനിലെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബെസ്റ്റ് വിഷസ് മോളെ, തകർക്ക, ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുക കേട്ടോ. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് വീർ വിരാജ്, റാണി വേദിക, നിരഞ്ജന, ഭഗത് കൃഷ്ണ നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. സിജോയുടെ മോർണിംഗ് മെസ്സേജ്, ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് എവ്ലിൻ വന്നിട്ടുണ്ട് ഭവൻ സ്കൂളിൽ നിന്നും. റൈറ്റ് ആൻസറും എവ്ലിൻ അയച്ചു വന്നിട്ടുണ്ട്. എൻ്റെ ചോദ്യം ഇതായിരുന്നു, ഒരു ഒരു പ്ലെയറുടെ പേരാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആളുടെ പേരെന്ന് പറയുന്നത് കെവിൻ പിന. അദ്ദേഹം ഏത് ടീമിലെ അംഗമാണ് എന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള മറുപടികൾ എല്ലാവരും വളരെ വളരെ സ്പീഡിൽ എനിക്കിവിടെ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ.
0: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
8: In association with
9: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
7: ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഹിസ്റ്ററിയിൽ ഒരു വിസ്മയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കീപ് വേർദേ എന്ന് പറയുന്ന ആ ഒരു ടീം. കിരീട ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്പെയിനെ സമനിലയിൽ തളച്ചപ്പോൾ തന്നെ നമ്മൾ നോട്ട് ചെയ്തൊരു ഒരു ടീമായിരുന്നു അവർ. അവർ ഇപ്പം കരുത്തരായിട്ടുള്ള ഉറുഗ്വയ്ക്കെതിരെയും അവർ ഒരു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കീപ് വേർദേ അങ്ങനെ ലോക ഫുട്ബോളിനെ നല്ല രീതിയിൽ തന്നെ നമ്പരപ്പിച്ച് പോകുന്ന ഒരു ടീമായിട്ടാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. വാശിയേറിയ പോരാട്ടത്തിൽ ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും 21-ാമത്തെ മിനിറ്റിലാണ് കീപ് വേർദേയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ചരിത്ര നിമിഷം അവിടെ പിറക്കുകയായിരുന്നു കേട്ടോ. ആ ചരിത്ര നിമിഷത്തിന് പിന്നിലുണ്ടായിരുന്ന വ്യക്തിയാണ് കെവിൻ പീന. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് കുട്ടികളുടെ അടുത്ത് കഴിഞ്ഞ മണിക്കൂറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ലഭിച്ചൊരു ഫ്രീ കിക്ക് അതിമനോഹരമായിട്ടുള്ള ഷോട്ടിലൂടെ വലയിലെത്തിച്ചിട്ട് കെവിൻ പീന കീപ് വേർദേയുടെ ലോകകപ്പ് ഹിസ്റ്ററിയിലെ ആദ്യത്തെ ഗോൾ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് അങ്ങോട്ട് മാറ്റി എഴുതി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അദ്ദേഹം കീപ് വേർദേ എന്ന് പറയുന്ന ടീമിൻ്റെ മെമ്പറാണ് എന്നുള്ളതായിരുന്നു നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അജീഷിൻ്റെ ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. ഫുട്ബോൾ റിലേറ്റഡ് ആണല്ലേ. കീപ് വേർദേ പോലുള്ള ഓക്കെ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഓക്കെ, എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു ഫുട്ബോൾ ടീമിനെ വളർത്തിയെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നാട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയുള്ള അഭിപ്രായമാണ് അജീഷ് വയലിൽ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് മത്സരങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇനിയും അപ്ഡേറ്റുകളിലേക്ക്, മാച്ചിന്റെ ആണെങ്കിലും ഒക്കെ പുതിയ പുതിയ അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് വരാനായിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്താനായിട്ട് പോവാണ്.
2: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
8: In association with
10: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
7: ഇനി അടുത്ത പാട്ടിലേക്ക് എത്തുകയാണ്. ഞാൻ പറയേണ്ട ആവശ്യമല്ലോ, ഇത്രയും കേൾക്കുമ്പോൾ അറിയാലോ പുലിവാൽ കല്യാണ മൂവിയിലെ പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million reals.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 real ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 realo അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: ഹായ് നമസ്കാരം, ഞാൻ കൈലാഷാണ്.
6: അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുകയാണ് മോർണിംഗ് സവാരി വിശേഷങ്ങൾ. ഞാൻ നിസാ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ കൗതുകമുള്ളൊരു ഒരു വിശേഷം വായിച്ചു. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്ത് പോകാം എന്ന് വിചാരിച്ചിങ്ങനെ വരികയായിരുന്നു കേട്ടോ. ഇങ്ങനെ അതായത് ലോകത്തിലെ വിജിത്രമായിട്ടുള്ള ചില പേടികളുണ്ട്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇങ്ങനെയുള്ള വാർത്തകളും ഇങ്ങനെയുള്ള കൗതുകമുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടുപോകുന്ന ഒരു കാര്യമാണല്ലേ. അപ്പം അങ്ങനെ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ചോദിക്കണോ, അല്ലെങ്കിൽ ഇങ്ങനൊരു ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടോ, വിചിത്രമായിട്ടുള്ളൊരു ചോദ്യമായി പോകുമോ എന്നൊരു ചിന്ത ഇല്ലാതില്ല. എന്തായാലും ഞാൻ വായിച്ച സംഗതി എന്താണെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറയാം. ലോകത്തിലെ വിചിത്രമായിട്ടുള്ള പേടികൾ എന്ന് കണ്ട സമയത്ത് ഞാനൊന്ന് വായിച്ചു നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 8 എന്ന നമ്പറിനോട് പേടിയുള്ള ആളുകളുണ്ട് അത്രേ. ശരിക്കും അങ്ങനെ ഉണ്ടായിരിക്കുമോ? 8 എന്ന് പറയുന്ന ആ ഒരു അക്കത്തോട് പേടിയുള്ള ആളുകളുണ്ടായിരിക്കും അത്രേ. 8 എന്ന് പറയുന്ന നമ്പർ കാണുന്ന സമയത്ത് ആ ഒരു ഒരു ഷേപ്പ് ഉണ്ടല്ലോ, 8 ഷേപ്പ്, എവിടെയോ നമ്മളൊരു പ്രശ്നത്തിൽ അകപ്പെട്ടതുപോലെ കുടുങ്ങിയതുപോലെ തോന്നിപ്പോകും അത്രേ. അങ്ങനെ പേടിയുള്ള ആളുകളുണ്ട്. അതിനൊരു പേരും കൂടെ കൊടുത്തിട്ടുണ്ട്, ഒക്ടോഫോബിയ എന്ന് പറയുന്ന ഒരു പേരുണ്ട് അത്രേ അതിന്. അതായത് 8 എന്ന് പറയുന്ന നമ്പറിനോട് പേടിയുള്ള ആളുകളുണ്ട്. അവർക്ക് എന്തോ ആ ഒരു അക്കം കാണുന്ന സമയത്ത് എന്തോ പ്രശ്നബാധിതമായിട്ട് തോന്നുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനങ്ങനെ ഒരു ഒരു ഒരു ഫോബിയ ആയിട്ട് തന്നെ കാണുന്നു. അങ്ങനെ ഒരു ഒരു പേരും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ശരിക്കും അക്കങ്ങളോടൊരു ഒരു ഒരു പേടിയുള്ള ആളുകളുണ്ടായിരിക്കും. അതായത് ആ അങ്ങനത്തെ പേടിയില്ല കേട്ടോ, അതായത് ചിന്ന ചില പേടികളിൽ എനിക്ക് ഈ പറഞ്ഞാൽ ഒറ്റ സംഖ്യയോട് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല, അങ്ങനെയുള്ള ആൾ എനിക്ക് ഇരട്ട സംഖ്യകളോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഒരു നമ്പറിനോട് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. അങ്ങനെ ആളുകളുണ്ടായിരിക്കും എനിക്ക്. ഞാനിങ്ങനെ വിചാരിച്ച് ഞാൻ ചോദിക്കുന്നത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സില്ലി ചോദ്യമായി പോകുമോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഇല്ലാതില്ല. എന്നാലും ഇങ്ങനെ ഇതേ സെയിം ലെവലിൽ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, എൻ്റെ ഒരു ചെറിയ ചോദ്യം മാത്രമാണ് കേട്ടോ, അതിൻ്റെ വലിയ ചോദ്യമായിട്ടൊന്നും ആരും എടുക്കണ്ട, വളരെ സിമ്പിളായിട്ട് സില്ലി ആയിട്ടൊരു ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി, അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ ചോദിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഏതെങ്കിലും നമ്പറുകൾ, ഏതെങ്കിലും അക്കങ്ങൾ ഇഷ്ടമില്ലാത്തൊരു ഒരു ഒരു ഒരു അക്കം വല്ലതും ഉണ്ടോ, അങ്ങനെ ആർക്കെങ്കിലും ഇതേ സെയിം ചിന്ത വന്ന ആളുകളുണ്ട്? ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒറ്റസംഖ്യ അത്ര ഇഷ്ടമില്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ഒരു ഒരു ഒരു ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാൻ. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചല്ലേ, അയ്യോ ലഞ്ച് പറയുന്നു. ഇപ്പോൾ പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു എന്ന് പറയുന്നുണ്ട്. 8 പണി കിട്ടുന്നതുകൊണ്ടാവും എന്ന് പറഞ്ഞ് സൈദ് പറയുന്നുണ്ട്, അതുകൊണ്ടായിരിക്കുമോ. ഓക്കെ, ഹാരിഫ് പറയുന്നത് 7 ആ ഒരു അക്കത്തോട് അത്ര വലിയ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സെയിം ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു അക്കത്തോട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലായിക ഒരു ഒരു ഒരു ഫീലുള്ള ആളുകളുണ്ടോ? ഒരു ചെറിയ ചോദ്യമാണ് കേട്ടോ, വലിയ ചോദ്യമായിട്ടൊന്നും എടുക്കണ്ട. ഞാൻ ജസ്റ്റ് ഇത് കൗതുകം ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ചോദിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹായ് ഗുഡ് മോർണിംഗ്, ഐ ആം റിനീഷ് എം ആർ. ഓക്കെ, ലിങ്ക് ഫെസിലിറ്റി സർവീസ് വർക്ക് ചെയ്യുന്ന ഡ്രൈവർ ഡ്രൈവേഴ്സിനെ വിശ്വസിക്കുമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, റനീഷ് എം ആർ ആണ് പറയുന്നത്. അപ്പം ലിങ്ക് ഫെസിലിറ്റി സർവീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് വളരെ സ്നേഹത്തോടുകൂടി പറയുന്നു. അർഷദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് നിസാ എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്, വിഷിംഗ് ഓക്കെ ഒരു വണ്ടർഫുൾ ഡേ എല്ലാവർക്കും വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടീമിനും എല്ലാവർക്കും ഒരു ഒരു വണ്ടർഫുൾ ഡേ ആൾ വിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കൗതുകമുള്ള ആ ഒരു വിശേഷത്തിൻ്റെ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. ഇതുപോലെ ചില നമ്പറുകളെ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ചില അക്കങ്ങളെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ട്, അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് നിങ്ങൾക്ക് മറുപടികൾ തരാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക്. ബാക്കി വിശേഷങ്ങളിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് ഇപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോവാണേ.
1: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance.
3: One last dance. This is the last dance.
2: 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
2: Doctor on air. Doctor on air. Brought to you by
1: Naseem Surgical and Medical Center.
4: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
1: Naseem Surgical and Medical Center. Appointmentukal kai vilikku 444-111-1133.
2: This is
3: Morning Safari. Morning Safari.
2: Morning Safari.
3: Morning Safari.
5: Malabar Golden Diamonds Morning Safari.
1: Brought to you by ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
6: In association with
7: Commercial Bank, we are saving more. Turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
8: Naseem Healthcare, Naseem Surgical and Medical Center, Sea Ring Road. Healthy smiles anytime. For more information, call 4411-1133.
9: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
10: Just feel like you're
11: home. Chennai Beats.
12: Tamil, head of the hour.
13: In the art of podumakkolanda.
0: ഇങ്ങനെ നമ്പർ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് അടുത്ത പാട്ടും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സമയം 7 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആണ്. നമ്മളിപ്പോ കേൾക്കുന്നത് 3 മൂവിയിലെ പാട്ടാണ് കേട്ടോ. വിജയ്, യേശുദാസ്, ശ്വേത ചേർന്ന് പാടിയ പാട്ടാണ് കേൾക്കുന്നത്. കൂടെ നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. 5000-00917 എന്ന നമ്പറിലേക്ക് ഇഷ്ടമില്ലാത്തൊരു നമ്പർ ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് 3 മൂവിയിലെ പാട്ട് ഇതാ നമ്മളിപ്പോ കേൾക്കുന്നത് മോർണിംഗ് സവാരിയിൽ. ഞെന്നി സർ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno. Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio
1: Suno. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
6: ഹായ്, ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
10: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്, വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
11: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ്സ് ആണ്. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത് എന്ന് സ്പെഷ്യലായിട്ട്. കാരണം നമുക്കറിയാം ചൂടാണ്, ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും, ഓഫീസിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ മറക്കും. അപ്പൊ അങ്ങനെ ഒരു മറവിയൊന്നും വേണ്ട എന്ന് സ്പെഷ്യലി ഈ ടൈമിലൊന്ന് ഓർമ്മപ്പെടുത്തുവാണേ.
12: Brought to you by
13: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
14: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
11: അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന ടൈമിൽ ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ കൂടി നമുക്ക് ഇന്ന് വിഷ് ചെയ്യാനായിട്ടുണ്ട്. അനിഖ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, പാറു എന്നാണ് മോളെ വിളിക്കുന്നത്. അപ്പോൾ മോളുടെ ബർത്ത്ഡേ ആണ്. രാഹുൽ വളരെ സ്പെഷ്യലായിട്ട് മോൾക്കൊരു നല്ല വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് വളരെ വളരെ സ്നേഹത്തോടു കൂടി നമ്മളുടെ എല്ലാവരുടെയും സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ ഇതാ വിഷ് ചെയ്യുന്നു.

ഇന്ന് ക്ലാസ്സിൽ ചോക്ലേറ്റ്സ് ഒക്കെ ആയി പോയതാ, ബട്ട് ക്ലാസ് ഇല്ലായിരുന്നു, പാവത്തിന് വിഷമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടാ. ഓക്കെ, എന്നാലും മാനികക്കുട്ടിക്ക് വളരെ സ്നേഹം നമ്മളുടെ എല്ലാവരുടെയും മക പറയൂ കേട്ടോ. അപ്പൊ എന്നാലും ഈ വിഷസിലൂടെ മോളുടെ ആ ഒരു വിഷമം അങ്ങോട്ട് മാറട്ടെ എന്നുകൂടി പറയുന്നു കേട്ടോ. ഓക്കെ, ഇനി എന്തായാലും ഞാനിങ്ങനെ സംസാരിച്ചു വന്ന കാര്യം, അതിനു മുമ്പ് ഒരു കുട്ടിയുടെ മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലയക്കുട്ടിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് നിസ ആൻഡ് ഓൾ ലിസ്ണേഴ്സ്. ലയക്കുട്ടി വെക്കേഷനിലേക്ക് പോയിരിക്കുകയാണ്, പക്ഷേ സ്റ്റിൽ ഷീ ടോൾ മീ ടു വിഷ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടികളൊക്കെ പതുക്കെ പതുക്കെ വെക്കേഷൻ മൂഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അല്ലേ. ഇവിടെ നമ്മൾ എന്തായാലും ഇങ്ങനെ ചോദിച്ചു വന്ന കാര്യം, ചില കൗതുകമായിട്ടുള്ള അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ള ഒരു ചില കാര്യങ്ങളെ കുറിച്ചായിരുന്നു. 8 എന്ന് പറയുന്ന നമ്പറിനോട് പേടിയുള്ള ആളുകളുണ്ട് അത്രേ. എന്തോ ഒരു പ്രശ്നം 8 എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അത്രേ. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചില അക്കങ്ങളോട് നമുക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അക്കങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സൈദ് അലിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട നമ്പർ 4, 6. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരട്ട സംഖ്യകൾ തന്നെയാണ്, 4, 6 എന്നുള്ള സംഖ്യകളാണ് പറഞ്ഞിട്ടുള്ളത് സൈദ് അലി. അതുപോലെ തന്നെ മനുരാജിൻ്റെ മെസ്സേജ്, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് മനു. 8 എന്ന നമ്പറിനോട് എനിക്കും എന്തോ പ്രശ്നമുണ്ട്. എന്തെങ്കിലും കാരണവശാൽ എനിക്ക് കിട്ടുന്ന നമ്പർ 8 ആണെങ്കിൽ, അല്ലെങ്കിൽ ആ നമ്പറുകൾ തമ്മിൽ കൂട്ടിയാൽ അവസാനം 8 കിട്ടുകയാണെങ്കിൽ എനിക്ക് കുറച്ച് നിരാശനാവാറുണ്ട് ഞാൻ. അതുപോലെ ഇവിടെ എനിക്ക് കാറുകൾ മാറി മാറി ചിലപ്പോൾ യൂസ് ചെയ്യേണ്ട വരാറുണ്ട്. ഏത് കാറ് കിട്ടിയാലും അപ്പോൾ തന്നെ ഞാൻ നമ്പറുകൾ തമ്മിൽ കൂട്ടിയൊക്കെ നോക്കും. 8 ലാസ്റ്റ് എന്തെങ്കിലും കണക്റ്റഡ് ആയിട്ട് 8 ലാസ്റ്റ് വരുന്നതെങ്കിൽ ഞാൻ ടെൻഷൻ ആവാറുണ്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് മനു മൺരാജിൻ്റെ മെസ്സേജ് ഉണ്ട്. അങ്ങനെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. അപ്പം നമ്മൾ സിമ്പിളായിട്ട് വെറുതെ ജസ്റ്റ് നമ്മുടെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഇങ്ങനെയുള്ള ചില വിചിത്രമായിട്ടുള്ള ചിന്തകളൊക്കെ നമ്മൾ മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് വരുമല്ലോ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചു എന്ന് മാത്രമാണ്. സിറാജ്, എനിക്ക് 3 എന്ന് പറയുന്ന നമ്പറിനോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട നമ്പറുകളും പറയട്ടോ. ഞാൻ ഈ പെട്ടെന്ന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് അത്ര സുഖകരമല്ലാത്ത നമ്പറുകളാണ് ചോദിച്ചത്. സിറാജ് പറഞ്ഞു എനിക്കിഷ്ടം 3. 3 എന്ന് പറഞ്ഞ നമ്പറിനോട് ഒരു ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, അപ്പോൾ എന്നാൽ ഇതുപോലെ കൗതുകമുള്ള ചിന്തകൾ ആരുടെയെങ്കിലും മനസ്സിലുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രസകരമായിട്ട് ആ ഒരു വിശേഷങ്ങൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കുക കേട്ടോ. ഗുഡ് മോർണിംഗ്, ടുഡേ ഈസ് അവർ ഡോട്ടർ നക്ഷത്രയുടെ ബർത്ത്ഡേ ആണിന്ന്, ഞങ്ങളുടെ കല്ലുമോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് കല്ലുമോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കല്ലുമോൾക്കും നമ്മളുടെ സ്നേഹത്തോടുകൂടിയുള്ളൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മളും വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. സനോജാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് കേട്ടോ. അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പോൾ ബർത്ത്ഡേ ഒക്കെ ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യൂ. എനിക്ക് 1 എന്നുള്ള നമ്പറാണ് ഇഷ്ടം. ഓക്കെ, രാജീവ് ആനന്ദ് പറയുന്നത് 1 എന്ന് പറയുന്ന നമ്പറാണ് ഏറ്റവും ഇഷ്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട നമ്പറുകളും പറയാം കേട്ടോ. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഇഷ്ടമുള്ള നമ്പർ ഏതാണ് എന്നുള്ളത് കൂടി ഞാൻ തന്നെ ആലോചിച്ചത്. ഇപ്പം ഞാൻ ഭയങ്കര വിചിത്രമായിട്ടുള്ള ചോദ്യമാണല്ലോ ചോദിച്ചുകൊണ്ട്, ഇതൊരു ചോദ്യമാണോ എന്ന് തന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു കേട്ടോ. ഫസ്റ്റ് ഓൾവേസ് ആവോ, അതാണല്ലേ മനസ്സിലെ ചിന്ത. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവണം. അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിലല്ലേ നമുക്ക് കൂടുതൽ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കറക്റ്റാണ്. ഓക്കെ, എന്നാണ് രാജീവിൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പറുകളെക്കുറിച്ചും അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത നമ്പറുകളെക്കുറിച്ചും ഒക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്ന സമയമാണ്. ഇത്തരത്തിലുള്ള കൗതുകകരമായിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, അത്തരം ചിന്തകൾ എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ വിളിക്കാം 444-917 എന്ന നമ്പറിലേക്ക്, അതല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കാം 5000-917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടും വരികയാണ്. നമ്മൾ സൺഡേ ഹോളിഡേ മൂവിയിലെ പാട്ട് കേൾക്കുന്നു. സമയം 7 കഴിഞ്ഞ് 43 ആണ്. മോർണിംഗ് സവാരി കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ നിസ്സ നിങ്ങളുടെ കൂടെയുണ്ട്. ജൂൺ 22 തിങ്കളാഴ്ച ദിവസമാണ്.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം. യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
2: ഓൺലി ഓൺ റേഡിയോ സുനോ 90.4.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: സുനോ അപ്ഡേറ്റ്സ്. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. മെട്രാഷ് ആപ്ലിക്കേഷൻ വഴി വർക്ക് വിസ ഇഷ്യൂ ചെയ്യുന്നതിനായി എളുപ്പത്തിലും സൌകര്യപ്രദമായും അപേക്ഷിക്കാമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. വർക്ക് വിസ നേടുന്നതിനായി ഉപഭോക്താക്കൾ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് ഓഫീസോ ഏകീകൃത സേവന കേന്ദ്രങ്ങളോ സന്ദർശിക്കേണ്ടതില്ലെന്ന് മന്ത്രാലയം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്നു. വർക്ക് വിസ ഇഷ്യൂ ചെയ്യാനുള്ള ഘട്ടങ്ങൾ മന്ത്രാലയം വിശദീകരിക്കുന്നുണ്ട്. മെട്രാഷ് പ്ലാറ്റ്ഫോം വഴി റെസിഡൻസി അന്വേഷണങ്ങൾ, ട്രാഫിക് ഫൈനുകൾ അടയ്ക്കൽ, നേരിട്ടുള്ള റിപ്പോർട്ടിംഗ് ഉൾപ്പെടെയുള്ള വിവിധ സേവനങ്ങൾ ലഭ്യമാണ്. ഗവൺമെന്റ് സേവനങ്ങൾ ലളിതമാക്കുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലെ തിയേറ്റർ അഫയേഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 38th ദോഹ തിയേറ്റർ ഫെസ്റ്റിവലിന് ഇന്നലെ തുടക്കം കുറിച്ചു. നാടക പ്രദർശനങ്ങൾക്ക് ശേഷം നാടക പ്രതിഭകളുടെ നേതൃത്വത്തിൽ ശില്പശാലകളും നടക്കും. തിയേറ്റർ ഫെസ്റ്റിവലിന്റെ 38th പതിപ്പിനോട് അനുബന്ധിച്ച് തിയേറ്റർ അഫയേഴ്സ് സെന്റർ വാർഷിക പുസ്തകം പുറത്തിറക്കും. മേഖലയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള നാടകോത്സവമാണ് ദോഹ തിയേറ്റർ ഫെസ്റ്റിവൽ. ലോകകപ്പിലെ ഖത്തറിന്റെ അടുത്ത മത്സരം June 24 ഖത്തർ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. കരുത്തരായ ഉറുഗ്വേക്കെതിരെ മികച്ച പോരാട്ടം കാഴ്ചവെച്ച് കേപ് വെർദെ. വാശിയേറിയ പോരാട്ടത്തിൽ ഇരു ടീമുകളും 2 വീതം നേടി സമനിലയിൽ പിരിഞ്ഞു.
1: Radio Suno 91.7 FM.
2: Qatar's happiness frequency.
3: Now, available on Amazon Music.
4: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മെസ്സി, റൊണാൾഡോ, നെയ്മാർ,

0: ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ആക്ഷൻ
4: മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
6: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world class shopping experience, Doha, Qatar. And
1: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
10: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
11: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel like
12: you're home. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാനിസ ഈ ടൈമിൽ നിങ്ങളുടെ കൂടെയുണ്ട്. June 22 തിങ്കളാഴ്ച ദിവസമാണ്. ചില വിചിത്രമായിട്ടുള്ള ചില ചിന്തകളൊക്കെ നമ്മൾ ഇന്നൊന്ന് ഷെയർ ചെയ്ത് വരുന്ന സമയമായിരുന്നു. വേറെ ഒന്നുമല്ല, 8 എന്ന് പറയുന്ന നമ്പറിനെ പേടിയുള്ള ആളുകളുണ്ട് അത്രേ. അല്ലെങ്കിൽ 8 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഷേപ്പ് കാണുന്ന സമയത്ത് എന്തോ എവിടെയോ ഒരു കുഴപ്പമില്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് ഞാനിങ്ങനെ വായിച്ചു പോയ സമയത്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒരുപാട് പേരുടെ രസകരമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കൂടെ റഹീം ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള കൗതുകങ്ങൾ എന്തെങ്കിലും ലൈഫിലുണ്ടോ എന്നുള്ളത് ചോദിച്ച സമയത്ത് റഹീമിൻ്റെ ഒരു അഭിപ്രായം ഇതാ എങ്ങനെയാണ് കേട്ടോ.
13: ഗുഡ് മോർണിംഗ് നിസ. അക്കങ്ങളോട് പേടിയല്ല, ഒരു തരം ചില നമുക്ക് ചിലപ്പോ ചില സമയത്തൊക്കെ ഒരു ക്രേസ് വരും. ഇതുപോലെ ഒരു ക്രേസ് ആയിരുന്നു പണ്ട് ഞാന് UAE താമസിക്കുന്ന സമയത്ത്. നമ്മുടെ ഫാദറിനൊരു ക്രേസ് എന്നല്ല, ഫാദറിനൊരു ഒരു പ്രത്യേകത ഒരു ഹോബി ഉണ്ടായിരുന്നു. ഈ 6, 4, 5 എന്ന് പറയുന്ന 3 അക്കങ്ങള് ആള് എല്ലാ നമ്പറുകളും ആ നമ്പർ കൊണ്ട് ആ 3 നമ്പർ കൊണ്ട് അവസാനിക്കുന്ന ഫോൺ നമ്പർ, അതുപോലെ പിന്നെ വെഹിക്കിൾ നമ്പർ, ഇത് ഭയങ്കരമായിട്ട് ആള് പിന്നെ ഇതിന്റെ പുറകെ പോവായിരുന്നു. ഞങ്ങൾ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഒക്കെ അവിടെ ജോലിയും അതുപോലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് പിന്നെ ആരുടെ അടുത്ത് നോക്കിയാലും എൻ്റെ അങ്കിൾസിന്റെ അടുത്തും ഫാദറിന്റെ അടുത്തും വർക്കേഴ്സിന്റെ അടുത്തും എല്ലാം നോക്കിയാലും കാണാം ഒരു 6, 4, 5 എൻഡിങ് ആയിട്ടുള്ള നമ്പർ കാണായിരുന്നു. അത് ഇപ്പോഴും ഇപ്പോ അത് കുറെ കാലം അങ്ങനെ നിലനിന്നു. ഇപ്പൊ അതില് 6, 4, 5 കൊണ്ട് എൻ്റെ ഇന്ന് ഒരൊറ്റ നമ്പർ മാത്രമേ ബാക്കിയുള്ളൂ. അതെന്റെ ഒരു ഡിസ്റ്റന്റ് അങ്കിൾ ഉണ്ട്, ഫാദറിന്റെ ഒരു വകയിലുള്ള ഒരു ബ്രദറായിട്ട് വരും. പുള്ളിയുടെ അടുത്തുണ്ട് ഒരു 645 എൻഡിംഗ് ആയിട്ടുള്ള നമ്പർ. ഇത് മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ. ഇപ്പോ എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടൊക്കെ വണ്ടികളുടെ നമ്പർ 645 കൊണ്ട് എൻഡ് ചെയ്യുമ്പോ, എൻഡ് ചെയ്യുന്നത് കാണുമ്പോ, അതുപോലെ ആരുടെയെങ്കിലും ഒക്കെ നമ്പർ കാണുമ്പോ ആ ഒരു പഴയ നൊസ്റ്റാൾജിയ വീണ്ടും കയറി ഇങ്ങ് വരും. അതൊരു വല്ലാത്ത ഒരു അടിപൊളി ഒരു എന്താ പറയാ ഒരു അനുഭവമാണ്.
12: നമ്പറുകളിലും നൊസ്റ്റാൾജി ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും റഹീമായിരുന്നു ആ ഒരു വോയിസ് നോട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഹാരിസിന്റെ ഒരു മെസ്സേജ് ഉണ്ട്, എനിക്ക് ഒറ്റ നമ്പർ വരുന്നതാണ് ഇപ്പോഴും ഇഷ്ടം എന്ന് പറയുന്നുണ്ട്, 795. ഞാനും ഇതുപോലെ വാഹനങ്ങളുടെ നമ്പറൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് ഒറ്റ നമ്പറുകൾ കൂട്ടി വരുന്ന ഇഷ്ടം ഇരട്ട സംഖ്യ കൂട്ടിയാലും ഒറ്റ വരണം, അങ്ങനെയുള്ള കണക്കും കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് അയച്ചു തന്നിട്ടുണ്ട് ഹാർജി. അപ്പൊ ഇതുപോലെ കൗതുകകരമായിട്ടുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജിൽ പറയാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തരാൻ പോകുന്ന പാട്ടിലും ഒരു നമ്പറുണ്ട്. 4 Friends മൂവിയിലെ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇത് മോർണിംഗ് സവാരി.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസിസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, നല്ല ചൂടിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമില് വെള്ളം കുടിക്കാനായിട്ട് വളരെ സ്പെഷ്യലായിട്ട് ഓർമ്മപ്പെടുത്തുന്ന സമയമാണ് ഈ ഒരു ടൈം.
1: Stay hydrated and stay tuned. ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
0: അങ്ങനെ നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ചില വിശേഷങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചു വരുന്ന സമയമായിരുന്നു. കുറച്ചുപേരുടെ മെസ്സേജുകൾ കൂടി എത്തി നിൽക്കുന്ന സമയമാണ്. ശ്രീയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ആളുടെ ഫേവറേറ്റ് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. ബർത്ത്ഡേ 31st ഇന്ന് 22nd. അപ്പം അതുകൊണ്ട് ഞാൻ മെസ്സേജ് അയക്കുന്നു എന്ന് പറഞ്ഞുള്ള ഭയങ്കര ഒരു കണക്കും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി ശ്രീ. എന്തായാലും ആ ഒരു ലോജിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷഫീർ പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പർ 0 ആണ്. നമ്മളുടെ രാജ്യത്തു നിന്നാണല്ലോ ആ നമ്പർ വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം പറയുന്നുണ്ട്. അപ്പം ഗുഡ് മോർണിംഗ്.
5: വെരി ഗുഡ് മോർണിംഗ്.
0: അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചു വന്ന
5: കാര്യം അദ്ദേഹത്തിന്റെ മെസ്സേജ് ഒക്കെ കേട്ടതിന് ശേഷം ഇന്നത്തെ ദിവസം അദ്ദേഹം തൂക്കിയുണ്ട്.
0: എന്ത് പറ്റി?
5: കാരണം എന്താ വെച്ചാൽ അദ്ദേഹം നമ്പറിന്റെ കണക്ക് പറഞ്ഞല്ലോ.
0: അതെ അതെ അതെ.
5: 654. അപ്പൊ ആ നമ്പർ എവിടെ കണ്ടാലും അദ്ദേഹം ശ്രദ്ധിക്കും എന്നുള്ള കാര്യമൊക്കെ റഹീം അദ്ദേഹം
0: പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ.
5: പിന്നെ ഞാൻ വണ്ടി ഓടിച്ചു, എന്റെ മുമ്പിൽ പോകുന്ന എല്ലാ വണ്ടിക്കും 645 ഉണ്ടോ? 645 ഉണ്ടോ? അപ്പൊ ഈ 6 എന്ന് പറയുന്ന നമ്പർ എനിക്ക് കണക്ട് ആവുന്ന ഒരു
0: നമ്പറാണ്.
5: അപ്പൊ ഞാൻ വിചാരിച്ചു ഈ നമ്പർ തന്നെയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നോക്കി കഴിഞ്ഞിട്ട് അപ്പൊ 645 ഉണ്ടോ എന്ന് കുറച്ച് സമയം നോക്കിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ 917 ഉണ്ടോ?
0: ഫസ്റ്റ് വർഷം
5: പറഞ്ഞു. അതിനിടയിലൊക്കെ
0: പറഞ്ഞിട്ട്
5: അതായത് നമ്മുടെ ഫ്രീക്വൻസി നമ്പർ ആയ 91.7 അതേ നമ്പർ തന്നെ 917 ഏത് ഓർഡറിലും ഏതെങ്കിലും ഒരു വണ്ടിയിൽ കാണുവാണെങ്കിൽ
0: ശ്രദ്ധിക്കും.
5: അതെ, ഫോട്ടോ എടുത്ത് അയക്കാനും ഒക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഇന്ന് ഏകദേശം എയർപോർട്ട് അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി നമ്മുടെ എയർപോർട്ടിലേക്ക് എൻട്രി ചെയ്യുന്ന അവിടെയാണ് കേൾക്കുന്നത്. അവിടെ തൊട്ട് ഞാൻ ഇതിങ്ങനെ ഇപ്പൊ നമ്മളെ കേൾക്കുന്ന എല്ലാവരും എല്ലാ വണ്ടിയിലേക്ക് നോക്കണ്ടോ? നമ്പർ പ്ലേറ്റുകളിലേക്ക് കണ്ണുടക്കിയവരുണ്ടെങ്കിൽ ഒരു ഹായ് അയക്കും.
0: അതെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 500-00-917 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം തന്നെ ഫുട്ബോൾ ലോകത്ത് ആവേശകരമായിട്ട് മത്സരങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണിത്.
6: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
7: In association with
8: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: ലോകകപ്പിൽ ഇത്തവണത്തെ ചെറിയ ടീമുകളെ ആരും കുഞ്ഞൻ ടീമുകളായിട്ട് കരുതുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. കാരണം സ്പെയിൻ സൗദി മാച്ചും ഈ പറഞ്ഞ പോലെ തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്.
5: തീർച്ചയായിട്ടും 4-0 എന്നൊരു സ്കോറിലേക്കാണ് മത്സരം എത്തിയത്. പക്ഷെ ഇന്നലത്തെ ഒരു മാച്ചിന്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ, കുറച്ച് ഞാൻ മാച്ച് കണ്ടിരുന്നു.
0: ഓക്കെ.
5: അപ്പൊ അതിലൊരു സ്പെയിനിന്റെ ഒരു ആധിപത്യം മാച്ച്
0: ചാമ്പ്യൻ ടീമിന്റെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്തായാലും ആദ്യത്തെ ആ ഒരു സമനിലയുടെ ആ ഒരു വിഷമം അവരെ അങ്ങോട്ട് തീർത്തു എന്ന് തന്നെ തീർച്ചയായിട്ടും പറയേണ്ടി വരും. മത്സരത്തിന്റെ 10th മിനിറ്റിലായിരുന്നു ലാമിൻ യമാൽ എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ താരത്തിന്റെ ആ ഒരു ഗോൾ പിറന്നിട്ടുണ്ടായിരുന്നു. വേൾഡ് കപ്പിലെ ലാമിൻ യമാലിന്റെ ഫസ്റ്റ് ഗോൾ കൂടിയാണത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ എന്തായാലും ലോകകപ്പ് കരിയറിലെ ഫസ്റ്റ് ഗോൾ, കന്നി ഗോൾ ലാമിൻ യമാൽ കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ മത്സരം കടുപ്പമായിട്ട് മുന്നോട്ട് പോകും.
5: ഇന്നലെ മത്സരം കാണുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചത്, മറ്റു സഹതാരങ്ങളാണെങ്കിലും ശരി യമാലിലേക്ക് പന്തെത്തിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊരു ഒരു എന്താ പറയുന്ന ഒരു ടീം സ്പിരിറ്റ് ആയിട്ട് നമുക്ക് അതിനെ കാണാനായിട്ട് സാധിക്കാം എന്നുള്ളതാണ്.
0: മാത്രമല്ല ഈ ഒരു വിജയത്തോടുകൂടി ഗ്രൂപ്പ് എച്ചിൽ സ്പെയിൻ തങ്ങളുടെ നോക്കൌട്ട് സാധ്യതകൾ കൂടുതൽ സജീവമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ബാക്കി മത്സരങ്ങളൊക്കെ തകർപ്പനായിട്ട് മുന്നോട്ട് പോകും. പോട്ടെ, അപ്ഡേറ്റുകളിലേക്ക് ഞങ്ങൾ കൂടുതലായിട്ട് വരാം. അതിന് മുൻപായിട്ട് അടുത്ത പാട്ടിലേക്ക്, റോക്ക് ആൻഡ് റോൾ മൂവിയിലെ പാട്ട്.

0: Radio Suno.
1: Radio Suno.
0: 91.7 FM.
1: Radio Suno.
2: Qatar's happiness frequency.
1: Radio Suno.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
5: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: Let's play football.
2: Football Mania.
8: കണ്ണു ചിമ്മി തുറക്കും മുൻപേ ഒരു ഗോൾ. ഈ ലോകകപ്പിലെ ഏറ്റവും വേഗമേറിയ ഗോളുകളിൽ ഒന്നാം 65 സെക്കൻഡിലായിരുന്നു ആ ഗോൾ പിറന്നത്. തുർക്കി പരാഗ്വേ മത്സരമായിരുന്നു ആ ഗോളിന് കളമൊരുക്കിയത്. ഗോളടിച്ചത് പരാഗ്വേയുടെ മധ്യനിര താരം മത്യാസ് ഗലാർസ.
9: ഹായ്, ഞാൻ കൈലാസ് മേനോൻ.
10: യു ആർ ലിസ്ണിംഗ് ടു
9: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
10: യു ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് സവാരി
2: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: This Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
5: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
6: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
7: Just feel like you're
8: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ നമ്മളിങ്ങനെ നമ്പർ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന സമയമാണ്. June 22nd തിങ്കളാഴ്ച ദിവസത്തിന്റെ വിശേഷങ്ങളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരുപാട് പേരുടെ നല്ല മെസ്സേജുകൾ നമുക്കിവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സന്തോഷ് പറയുന്നത് നോക്കിയപ്പോൾ കണ്ടത് 79 ആയിരുന്നു. ഓക്കെ, ഫോട്ടോസൊക്കെ ഒരുപാട് പേരിങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും നമ്പറുകൾ നോക്കി എന്ന് പറഞ്ഞിട്ട് സ്നേഹജിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ഫിലിപ്പ് ജോസഫ് 79136 എന്ന് പറയുന്ന
9: 917 എന്ന് പറയുന്ന നമ്പർ ഏത് ഫോർമാറ്റിൽ വണ്ടികളിൽ ഉണ്ടെങ്കിൽ അത് അയക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. അത് നോക്കിയോ എന്നായിരുന്നു ചോദിച്ചിരുന്നത്. നമ്മുടെ വിപിൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു പ്രിയ സുഹൃത്തുണ്ട്, അദ്ദേഹം ഒരു മെസ്സേജ് അയച്ച സംഭവമാണ് കേട്ടോ. അതായത് അദ്ദേഹത്തിന്റെ പഴയ വണ്ടി, അദ്ദേഹം ഉപയോഗിക്കുന്ന വണ്ടി, ഒരു ഉപയോഗിച്ചിരുന്ന വണ്ടി, അതായത് ഒരു മിറ്റ്സുബിഷി വണ്ടിയാണ്. അയ്യോ, മെഗസ് മെസ്സേജ് ആണല്ലോ ഇപ്പൊ കാണാണ്ടായി
8: പോയത്.
9: അപ്പൊ മിറ്റ്സുബിഷി വണ്ടിയാണ്, ഔട്ട്ലാൻഡർ ആണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ നമ്പറില് 15841 എന്ന നമ്പർ ഉണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് മറ്റൊരു വണ്ടി കൂടി അദ്ദേഹം വാങ്ങി. അപ്പൊ അദ്ദേഹത്തിന് എപ്പോഴും ഒരു സംശയം, ഈ പുതിയ വണ്ടിയുടെ നമ്പർ എനിക്ക് അറിയാവുന്ന ആളോ.
8: ഞാൻ കണ്ടിട്ടുണ്ടല്ലോ
9: ആ വണ്ടിയുടെ നമ്പർ കിട്ടിയതും അവസാനം 841.
8: അടിപൊളി അടിപൊളി,
9: രണ്ട് വണ്ടികൾക്കും 841
8: എന്ന നമ്പർ എന്നുള്ളതാണ്. ഓക്കെ, കൂടെ തന്നെ നമ്മുടെ റമിൽ ജിത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. 119779 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അബു മജീദ്, അദ്ദേഹത്തിന്റെ ഒരു വോയിസ് നോട്ട് ഇതാ ഇങ്ങനെ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വോയിസ് നോട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ.
10: ഗുഡ് മോർണിംഗ്. സത്യത്തിൽ ഒരു കോയിൻസിഡൻസ് ആയിരുന്നു. അതായത് ഞാൻ റേഡിയോ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു നമ്പറിനെ കുറിച്ചായിരുന്നു റേഡിയോയിൽ കോൺവെർസേഷൻ ഉണ്ടായിരുന്നത്. അതായത് 791 197. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ നമ്പറുകൾ എവിടെയോ കൃത്യമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ പെട്ടെന്നാണ് എന്റെ മനസ്സിൽ വന്നത്, സത്യത്തിൽ ഇതെന്റെ വണ്ടിയുടെ പ്ലേറ്റ് നമ്പർ അല്ലേ, അപ്പൊ എന്തുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൂടാ. അപ്പൊ ഞാൻ എന്ത് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ അടുത്ത പാർക്കിങ്ങില് നിർത്തി ഫോട്ടോ എടുത്തു, അനുഭവങ്ങളായി ഷെയർ ചെയ്തു. താങ്ക് യു. എന്തായാലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത്
8: അബു മജീദ് ആണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഡിസ്കഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ 7 മണിക്കേ പറഞ്ഞു ഇത് ഭയങ്കര ബാലിശമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും, ചിലപ്പോ ഇത് എല്ലാവർക്കും ഒന്നും കണക്ട് ചെയ്യില്ല, കണക്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു.
9: പക്ഷെ
8: ഞാൻ ആലോചിച്ചത് എല്ലാരായിട്ട് കണക്ട് ചെയ്തെന്നുള്ളതാണ്.
9: എല്ലാവരായിട്ടും കണക്ട് ചെയ്യാം. ഇപ്പൊ നമ്മളൊരു നമ്പർ പറയുമ്പോ, ഒന്നോ രണ്ടോ നമ്പർ പറയുമ്പോ, അത് നമ്മുടെ വാഹനത്തിൽ ഉണ്ടെന്നുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിൽ ഉണ്ടെന്നുള്ളതോ ഉള്ളത് ഭയങ്കര സന്തോഷം.
8: അല്ല, നമ്മള് ഞാൻ പറഞ്ഞു വന്ന സ്റ്റോറി ഇതായിരുന്നില്ല,
9: എട്ടിന്റെ നമ്പറിനോടുള്ള
8: പേടിയെ കുറിച്ച് ഇത് പറഞ്ഞു പറഞ്ഞു നമ്മള് നമ്പറുകളുടെ വേറെ വേറെ വേറെ ലോകത്തേക്ക് എത്തി എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. റിനീഷ് പറയുന്നു, ഓക്കെ, മുജീബ് കൊടുങ്ങല്ലൂരിന് ഒരു വിശ്വസം കൊടുക്കുന്ന ആൾക്കെന്ന് ലൈസൻസ് കിട്ടി എന്നുള്ള വിശേഷം കൂടി, എസ് ആർ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു വിശേഷം കൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. അൻഫാല് ഇന്ന് ജ്യേഷ്ഠന്റെ മോൻ ഹൈസി ഹൈസ്പു, നല്ല പേരാണല്ലോ, വെറൈറ്റി പേര്,
9: ഹൈസാപ്പു
8: ഹൈസാപ്പു അങ്ങനെ വേണം വായിക്കാൻ അല്ലേ, ആളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു വിഷസ് സ്പെഷ്യലി കൊടുക്കണം എന്ന് പറയുന്നു. ഓക്കെ ഓക്കെ, ഹൈസാപ്പുവിന് ഓക്കെ, അവര് സ്നേഹത്തോടെ വിളിക്കുന്ന പേരുകളൊക്കെ ആ മെസ്സേജിലുണ്ട്.
9: അനൂപ്പാന്നാണ് അൻഫലിനെ
8: വിളിക്കുന്നത്.
9: ഹൈസുപ്പാന് ഹാപ്പി ബർത്ത്ഡേ,
8: ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നമ്മളുടെയും ഒരു ഒരു സ്പെഷ്യൽ വിഷസ് ഇതാ, നമ്മളും സ്നേഹത്തോടു കൂടി തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ട് വിഷ് ചെയ്യുന്നു.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഹലോ എവരിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയമാണ്. സമയം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കാണ്. തിങ്കളാഴ്ച ദിവസമാണ്, June 22.
1: തീർച്ചയായിട്ടും നമ്മുടെ സണൽജിയുടെ മെസ്സേജ് ഉണ്ട്, വീണതല്ല സാഷ്ടാംഗം പ്രണമിച്ചതാണ്. അതായത് വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം സ്പെയിൻ മാച്ച്, ആദ്യത്തെ മാച്ച് സമനിലയിലായല്ലോ, അപ്പൊ അത് അങ്ങനെ കണക്കാക്കിയാൽ മതി. ഞങ്ങളൊന്ന് പാസ് നടത്തി ഗ്രൗണ്ട് മുഴുവൻ ഒന്ന് പരിശോധിച്ചതാ, എവിടുന്ന് പാസ് കൊടുത്താൽ പന്ത് വലയിലാക്കാമെന്ന് പഠിക്കുകയായിരുന്നു. അപ്പൊ കളി ശരിക്കും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുതല് എന്ന് പറഞ്ഞിട്ടാണ്. യോയോ സ്പെയിൻ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, എന്തായാലും ആ മാച്ച് തകർപ്പനായിട്ട് പോയിട്ടുണ്ടായിരുന്നു.
0: തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ ഇനിയാണ് എന്താ പറയുക, വെല്ലുവിളികളൊക്കെ തുടങ്ങാൻ പോകുന്നുണ്ട്.
1: കഥ മാറും,
0: കളർ മാറും.
1: അതെ, തീർച്ചയായിട്ടും. അബീസ് അതെ, അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. എന്റെ വെഹിക്കിൾ നമ്പർ എന്ന് പറഞ്ഞിട്ട് ആള് 7-1 ലാസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു വിശേഷം നമുക്ക് അയച്ചു വന്നിട്ടുണ്ട്. ഹാരിസ് സി പിയുടെ ഒരു മെസ്സേജാണ്, എന്റെ വൈഫിന്റെ ആദ്യത്തെ സ്കൂട്ടർ നമ്പർ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒറ്റ കാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ കൂട്ടിയാലും ഒറ്റ സംഖ്യ വരണം, അങ്ങനത്തെ ഒരു പ്രത്യേക ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പോറ്റിക്കൊല്ല ആള് മെസ്സേജ് അയച്ചു, 917 കാണണം എന്നൊരു ആഗ്രഹം പറഞ്ഞു, അത് കാണിച്ചു തന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് ആള് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് 917 അവസാനിക്കുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന്റെ ആ ഒരു ഫോട്ടോ നമുക്ക് പോറ്റിക്കൊല്ലം ആളുടെ പേര് ഇവിടെ രവിശങ്കർ എന്നാണ് കിടക്കുന്നത്, രവിശേഖർ എന്നാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ആള് ആ ഒരു വിശേഷം നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സ്നേഹിച്ചൊരു കപ്പ് മെസ്സി തൂക്കും, പിന്നെ കൂടുതലൊന്നും ആലോചിക്കേണ്ട എന്നാണ് ഒരു അർജന്റീന ഫാൻ എന്ന നിലയിൽ അഭിപ്രായം അല്ലേ. ഓക്കെ, നമുക്ക് കാത്തു കാത്തിരിക്കാം ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിജു ജോസഫിന്റെ മെസ്സേജും എത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്പറിലെ കൗതുകങ്ങൾ തന്നെയാണ് ആള് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്.
0: ഇന്നത്തെ ഒരു ദിവസം 8 നമ്പറിൽ തുടങ്ങിയ ഒരു പേടിയിൽ തുടങ്ങിയ കഥയാണ്. ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത് 917 എന്ന നമ്പർ തേടുകയാണ് ഖത്തറിലുള്ള കേട്ടുപോകുന്ന എല്ലാവരും.
1: അതെ, ഈ നമ്പർ ഇന്ന് ലൈക്ക് തരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലിജോന്റെ മെസ്സേജ് ആണ്. ഇനിയിപ്പോ നമുക്ക് നേരെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോയിട്ട് സൂചനകളിലൂടെ ഒരു സിനിമ കണ്ടുപിടിക്കേണ്ട സമയമാണിത്. ഓക്കെ, ഇത് 2019 റിലീസായ മൂവിയാണ്.
0: 2019 ഇറങ്ങിയ ഒരു ചിത്രം.
1: ഓക്കെ,
0: ഒരുപാട് ചിത്രം.
1: ഷാൻ റഹ്മാനാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ഒരു സൂചനയാണ്. പിന്നെ അതുപോലെ ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടറിന്റെ പേര് ഡോക്ടർ ആൽബർട്ട് എന്നാണ്, ഡോക്ടർ ആൽബർട്ട് ലെവിസ് അങ്ങനെയാണ് എന്റെ ഫുൾ നെയിം വരുന്നത് എന്നാണ് ഒരു ഓർമ്മ.
0: 2019 ഇറങ്ങിയ ചിത്രം, ഷാൻ റഹ്മാന്റെ മ്യൂസിക്,
1: ഡോക്ടർ ആൽബർട്ട് ലെവിസ് എന്നാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര്.
0: ഹൈഡ് ആൻഡ് സീക്കിന്റെ പുലിക്കുട്ടികളെ ഉണരൂ.
1: അതെ, ഏതാണ് സിനിമ എന്ന് കണ്ടുപിടിക്കൂ. എന്റെയും ആദ്യത്തെ ബൈക്ക് നമ്പർ 9171 എന്നായിരുന്നു എന്ന് ഇഫ്തിഹാറുദ്ദീൻ പറയുന്നുണ്ട്. എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്, പ്ലീസ് വിഷ് അൻസില എന്നാണ് പേര്. അൻസി മോൾ എന്ന സ്നേഹത്തോടു കൂടി വിളിക്കും എന്ന് പറയുന്നു. അപ്പൊ അൻസില മോൾക്കും ഹാപ്പി ബർത്ത്ഡേ പറയുന്നു കേട്ടോ.

0: അയാളും ഞാനും തമ്മിലല്ല, മനസ്സിലേ? ഓക്കെ, ലവ് ആക്ഷൻ ഡ്രാമയല്ല. സൂചന ഒന്നുകൂടെ പറയാവുന്നല്ലേ?
1: ഓക്കെ, 2019 ഇറങ്ങിയ ചിത്രമാണ്. ഷാൻ റഹ്മാനാണ് ഈ സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തത്.
0: ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് ഡോക്ടർ ആൽബർട്ട് ലിവിസ് എന്നായിരുന്നു. അപ്പൊ ഏതാണ് ഈ ചിത്രം എന്നുള്ളത്? ഓ, കണ്ടുപിടിച്ചു ലിജോ. റൈറ്റ് ആൻസർ.
1: ഓക്കെ,
0: ഫാസിൽ അഷ്റഫ്, റൈറ്റ് ആൻസർ. ഓക്കെ, മൂവി കണ്ടുപിടിച്ചുള്ളൂ കേട്ടോ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: You're listening to Morning Safari.
4: Only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
5: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
8: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
9: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: സമയം 9 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കാണ് റേഡിയോ സുനോ 91.7 എഫ് എം മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: അങ്ങനെ കേട്ടു പോകുന്ന സമയത്ത് ഒരു അപ്ഡേറ്റിലേക്ക് കൂടി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലെ തിയേറ്റർ അഫയേഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലെ 38th ദോഹ തിയേറ്റർ ഫെസ്റ്റിവലിന് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിരുന്ന 4 ദിവസം നീളുന്ന തരത്തിലുള്ള നാടക അവതരണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. മാത്രമല്ല അതിനുശേഷം കുറച്ച് വർക്ക്ഷോപ്സും കാര്യങ്ങളും ഉണ്ടാകും. മാത്രമല്ല തിയേറ്റർ ഫെസ്റ്റിവലിന്റെ ഒരു 38th എഡിഷൻ ആയതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള തിയേറ്റർ അഫയേഴ്സ് സെന്ററിന്റെ ഒരു വാർഷിക ബുക്ക് കൂടി പുറത്തിറക്കുന്നുണ്ട്. മേഖലയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു നാടകോത്സവമാണ് നമ്മുടെ ദോഹ, ഈ പറഞ്ഞ പോലെ തന്നെ ദോഹ തിയേറ്റർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്.
0: ഓക്കെ, അപ്പൊ സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലൊരുങ്ങുന്ന അല്ലെങ്കിൽ ആ ഒരു വലിയ ഇവന്റിനെ എല്ലാവിധ ആശംസകളും ഓലിവ്സിനോ റേഡിയോ നെറ്റ്വർക്കും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ വലിയൊരു എക്സിബിഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എക്സിബിഷൻ അല്ല മേള കണ്ടുകൊണ്ടിരിക്കുകയാണ്.
1: തീർച്ചയായും മാംഗോ എക്സിബിഷന്റെ മേളയുടെ വലിയ ആവേശത്തിലാണ്. അപ്പൊ ഇന്നലെ എത്ര തവണ പോയി? ഇപ്പൊ 5-6 തവണ പോയെന്നാണ് ചില കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. സത്യമാണോ?
0: ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈം ആണ് പോയത്. എന്റെ കൂടെ പോയപ്പോ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, അഷ്ടയുടെ കൂടെ ഉണ്ടായിരുന്നു. അഷ്ടു, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
1: നിങ്ങൾ ഇന്നലെ ഊട്ടി നടന്ന അവിടെ കഴിക്കായിരുന്നു?
2: കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ പകുതിയെ കംപ്ലീറ്റ് ചെയ്യാൻ
1: പറ്റിയിട്ടാണോ?
2: ഒരു 1.5 മാത്രമേ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തോളൂ. അപ്പോഴത്തേക്കും ആ പുണ്യനോട് വന്നിട്ട്
0: എനിക്ക് 5:30 ഗസ്റ്റ് ഉണ്ട് ഇവിടെ.
1: അപ്പൊ അതിന് മുമ്പ് ഇവിടേക്ക് തിരിച്ചു
0: വരണം.
2: അവിടെ എത്തിയ 4:30
1: ഫസ്റ്റ്.
2: അപ്പൊ ഞാൻ പറഞ്ഞ അന്നാ ബാബു സങ്കടത്തോടെ ഇറങ്ങിയെങ്കിലും അടിപൊളിയായിരുന്നു.
0: തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, ഈ സംഘാടകർക്ക് എല്ലാവർക്കും ഒരു വലിയ കയ്യടി നൽകുകയാണ്. കാരണം ഇത് ഒരു ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ എന്ന് പറയുന്നുണ്ടെങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ മാങ്ങകളും എല്ലാം ചേർന്നിട്ടാണ് ഇതിൽ വരുന്നത്. കണക്കുകൾ ശരിയാണെങ്കിൽ 50-50 വെറൈറ്റികള് പല സ്റ്റോളുകളിലായിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒട്ടുമിക്ക ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും കഫേകളും റെസ്റ്റോറൻറ്റുകളും എല്ലാവരും അവിടെ ഉണ്ട്. അപ്പൊ അവരെല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള മാങ്ങയോ അല്ലെങ്കിൽ മാങ്ങയുടെ ഉപോൽപ്പന്നങ്ങളോ എന്തെങ്കിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനും അഷ്ടു ഇന്നലെ കഴിച്ച് നോക്കിയതിൽ ഓരോ സ്ഥലങ്ങളിലെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ആദ്യം നമ്മൾ തുടങ്ങിയത് മർസയുടെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. മർസയുടെ അവിടെ നിന്ന് ഞങ്ങൾ തുടങ്ങി. അപ്പൊ അവിടെ വെച്ച്
2: പിന്നെ
0: കേസാർ പതിയോ അങ്ങനെ എന്തോ ഭയങ്കര മധുരമുള്ള ഒരു മാങ്ങ, അത് കട്ട് ചെയ്ത് കഴിച്ച് അതിനുശേഷം മർസയുടെ സിഗ്നേച്ചർ ബൈ മർസയിലേക്ക് ഞങ്ങൾ പോയി.
2: ഓ, ഞാൻ അവിടെ ചെന്നിട്ട് നല്ല പച്ചമാങ്ങ ഉപ്പിലിട്ട് എടുത്തിട്ട് മുകളിൽ ഇങ്ങനെ മുളകുപൊടി ഉപ്പ് ഇട്ടിട്ട് ഓ അങ്ങനെ കഴിച്ചപ്പോ എന്റെ പൊന്നോ ഒരു സുഖം കിട്ടി.
0: അതിനുശേഷം ഞങ്ങൾക്ക് ഒരു പാവ് തന്നു,
2: പാനിപ്പൂരി, മാംഗോ പാനിപ്പൂരി. ആദ്യമായിട്ടാണ് ഒരു പാനിപൂരി കഴിച്ചിട്ട് അപ്പുണ്ണി ഇങ്ങനെ സ്റ്റക്ക് ചെയ്ത്, എന്താ പറയാ, അടിപൊളി ടേസ്റ്റ്,
0: മാംഗോന്റെ ഫ്ലേവറും അത് മിക്സ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ്. അതിനുശേഷം ഞങ്ങള് മാങ്ങകളുടെ ഐസ്ക്രീം സ്റ്റാളുകളിലേക്കാണ്. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് ആളുകള്, പരിചിതമായ മുഖങ്ങളാണല്ലേ, അപ്പൊ അവരെല്ലാവരും സ്നേഹം കൊണ്ട് ഇങ്ങനെ കഴിക്കി കഴിക്കി കഴിക്കി എന്ന് പറഞ്ഞിട്ട് കഴിച്ച് മാമ്പഴം പായസവും, അതായത് റിയൽ മാമ്പഴത്തിന്റെ എസെൻസ് എടുത്തുകൊണ്ട്, അതിന്റെ എക്സ്ട്രാ എടുത്തുകൊണ്ട് ഉള്ള മാമ്പഴ പായസം, അങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങി ഞങ്ങൾ മാമ്പഴം പിസ്സ കഴിച്ചു. അത് നമ്മുടെ എം ആർ എന്ന് കഴിച്ചത്.
2: അല്ല, സഫാരി വാങ്ങിച്ച
0: മാമ്പഴപ്പുളിശ്ശേരി ക്ലാസ്
2: ആണോ?
1: മാമ്പഴ പുളിശ്ശേരിയും ബീഫ് കറിയും
0: കോമ്പിനേഷൻ. രാവിലെ വന്നപ്പോ തന്നെ പറഞ്ഞു
2: കോമ്പിനേഷൻ. അത് അത് ശരിയാണ്. പക്ഷെ ഇന്നലെ ഇങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവാ, അപ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ അത് പുളിശ്ശേരി അല്ലേ, ഞാൻ ഒന്ന് വരട്ടെ നോക്കുമ്പോ സഫാരിയുടെ അടുത്തേക്ക്.
0: അങ്ങനെ മാമ്പഴ പുളിശ്ശേരി
1: ഒരു വരവ് കൂടി വരേണ്ടി വരുമല്ലേ.
0: തീർച്ചയായിട്ടും. പിന്നെ കാലിക്കറ്റ് നോട്ട്ബുക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ അവിടെ. പ്രധാനമായിട്ടും മാങ്ങാ കപ്പ, കപ്പയുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ മാങ്ങയുടെ ഒരുപാട് കോമ്പിനേഷൻസ്. അതിൽ തന്നെ ഞങ്ങൾ കഴിച്ച്, ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത ഒരു ഫിഷ് കറി ഉണ്ടായിരുന്നേ, അതായത് കടുമാങ്ങ ഫിഷ് കറി.
1: കടുമാങ്ങ ഫിഷ് കറി
0: ഒരു മുഴുവൻ മാങ്ങ,
1: ഒരു അച്ചാറിടുന്ന മറ്റേ
0: മാങ്ങ, വലിയ മാങ്ങ,
1: കുഞ്ഞുമാങ്ങ.
0: നമ്മൾ ഉദ്ദേശിക്കുന്ന കടുമാങ്ങ
2: അല്ല,
0: നിങ്ങൾ പറയുന്നത് ടെൻഡർ മാംഗോ, കണ്ണിമാങ്ങ എന്നൊക്കെ പറയുന്നത് അതല്ല. ഇത് അത്യാവശ്യം വലിയ മാങ്ങ തന്നെ, ഒരു വലിയ മാങ്ങ മുഴുവനായിട്ട് നല്ല മീൻ, എനിക്ക് തോന്നുന്നു മോദയോ മറ്റോ ആണ്. മുളക് ചാറ്
1: അടിപൊളി,
0: കപ്പ, അതിന്റെ സൈഡിൽ നല്ല മാങ്ങ അച്ചാർ, രണ്ട് ടൈപ്പ് അച്ചാർ, അതായത് വെള്ളക്കിടുകാന്ന്
1: പറയാം,
0: മുളകില്ലാതെയുള്ള അച്ചാറും പച്ചമുളക് മാത്രമുള്ളതും, പിന്നെ മുളക് പൊടിയും കായും എല്ലാം ചേർത്ത അച്ചാർ, അതും ചേർത്ത് പിന്നെ കബാബ് അല്ലേ,
2: കബാബ്, മാംഗോ കബാബ്,
0: മാംഗോ ചിക്കൻ കബാബ്,
2: ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എല്ലാം. പക്ഷെ അതിലും വലിയ വേറൊരു കാര്യം നമ്മള് പറയായിരുന്നു, ഏറ്റവും കൂടുതൽ അവിടെ നമ്മള് ഇന്ത്യൻസ് അല്ലാതെ തന്നെ അറബ്സും വന്നുകൊണ്ടിരിക്കുകയാണേ, അവർ ഏറ്റവും കൂടുതല് പിക്കിള് വാങ്ങിച്ചോണ്ട് പോവാണ്, മിക്ക സ്ഥലത്തുനിന്നും പിക്കിള് അവര് കൊണ്ടുപോവാണ്, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോ 8-10 എണ്ണൊക്കെ വലിയ വലിയ ഇതെടുത്തോണ്ടിരിക്കാണ്. അപ്പൊ ഇങ്ങനെ ആലോചിച്ചു, അവർക്ക് എന്തുമാത്രം നമ്മുടെ പിക്കിളിന്
0: തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും വളരെ സ്നേഹത്തോടും ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്ഡേറ്റ് ചെയ്തൊരു കാര്യമാണ്, ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾ മിസ്സാക്കരുത്, നല്ല തിരക്കും ഉണ്ട് കേട്ടോ, അതും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ശരിക്കും ഒരു 4 മണി സമയത്തൊക്കെ ചെന്നാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആസ്വദിക്കാം, പോകെ പോകെ നല്ല തിരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിവിധങ്ങളായിട്ടുള്ള മാമ്പഴങ്ങള്, മാമ്പഴത്തിന്റെ പഴ പ്രൊഡക്ട്സ് എല്ലാം കാണാനായിട്ട് പറ്റും, കഴിക്കാനായിട്ട് പറ്റും, ആസ്വദിക്കാൻ പറ്റും. ദോശ സ്ട്രീറ്റിലെ മാംഗോ സൽസ,
2: ഭയങ്കര ട്രെൻഡിങ് ആണ്,
0: ബ്രൂക്സ് കഫേയില്,
2: അതെനിക്ക് അങ്ങോട്ട് എത്തിയാൻ പറ്റിയില്ല,
1: ഐറ്റംസ്
2: സ്റ്റിക്കിൽ
0: സാധനങ്ങൾ, കുറെ സാധനങ്ങളുണ്ട്. പിന്നെ റൊട്ടാനി ഉണ്ടായിരുന്നു,
2: പക്ഷെ എനിക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റിയില്ല, പുണി അവിടെയൊക്കെ പോയി, അതൊക്കെ
0: അതല്ല, അത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത് അശ്വിന് എത്താൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഹോം ഡെലിവറി
1: അവശേഷങ്ങൾ കേൾക്കും. സതീഷ് ടി പിയുടെ മെസ്സേജ് ഉണ്ട്, ഈ മാങ്ങയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അതായത് മിയാസാക്കി മാംഗോ, അത് വാർത്തകളിലൊക്കെ കാര്യമായിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. ഓക്കെ, ആ റേറ്റ് ഒക്കെ വെച്ചിട്ടാണ് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. ചന്ദ്രസി നമ്മളുടെ നമ്പറുകളിലാണ് ആള്
0: നിൽക്കുന്നത്,
1: ആള് ആ നമ്പറുകൾ കൃത്യമായിട്ട് ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത്, വണ്ടിയുടെ നമ്പർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ചന്ദ്രു. ഓക്കെ, അപ്പൊ എന്തായാലും മാങ്ങാ വിശേഷങ്ങൾ പറഞ്ഞപ്പോ അതിന് പറ്റിയൊരു പാട്ട്
0: വേണോ,
1: വരുമോ?
0: എന്നോടാണ്,
1: അതെനിക്കറിയാം, റിസ്ക് ആണ് എന്നറിയാം, എന്നാലും അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം.
0: ഓക്കെ,
1: വെള്ളിത്തിര നടിച്ചാ മതി, ഇപ്പൊ കൂടുതൽ ആലോചിച്ച്
0: എങ്ങനെയൊക്കെ പണിയെടുപ്പിക്കുന്നില്ലേ,
1: അപ്പുണ്ണി പോലും അറിയാതെ വേണം അപ്പുണ്ണി പണിയെടുപ്പിക്കാൻ.
0: വെള്ളിത്തിരയില് പച്ചമാങ്ങ കഴിക്കാൻ,
1: പച്ചമാങ്ങ കഴിച്ചു ഇത്രയൊക്കെ പറഞ്ഞല്ലേ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: You're listening to Radio Sino 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: സമയം 9:45 June 22 തിങ്കളാഴ്ച ദിവസമാണ് മോർണിംഗ് സവാരിയുടെ വിശേഷങ്ങളിലൂടെ പോകുന്ന സമയം.
8: അങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ എല്ലാവരുടെയും ശരീരത്തിരങ്ങൾ വന്നിരിക്കുന്ന സമയമാണ്. കുറച്ച് പേർക്കാണ് ഇന്ന് പെട്ടെന്ന് കിട്ടിയത്, കാരണം ഇന്ന് വേറെ ഏതോ ചുവട് പിടിച്ചു പോയ സൂചനകളായിരുന്നു.
7: തീർച്ചയായിട്ടും ഒരു കാരണവശാലും കണ്ടുപിടിക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടി തന്ന
8: സൂചനയാണ്.
7: അതായത് നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മളുടെ ഒരു സാധാരണ സൂചന എടുക്കുന്ന രീതിയിൽ നിങ്ങൾ അത് ചിന്തിച്ച് ഉത്തരങ്ങൾ അയക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രതീക്ഷ. കാരണം എന്താ വെച്ചാൽ ഇന്ന് സംഖ്യകളുടെ കളിയായിരുന്നു ഇന്നത് മോർണിംഗ് സവാരി മൊത്തമായിട്ട്.
8: അതെ, സനൽജിയുടെ മെസ്സേജ് ഉണ്ട്, ഇന്ന് അക്കങ്ങളുടെ കഥ പറഞ്ഞത് കൊണ്ടാണോ അങ്ങനെ ഒരു ഹൈഡ് ആൻഡ് സീക്ക്? എട്ടിന്റെ പണിയാണെങ്കിലും ഉത്തരം 9 എന്ന്
7: ചോദിക്കുന്നുണ്ട്. ശരിയായ ഉത്തരങ്ങൾ അറിയിച്ച എല്ലാവർക്കും എല്ലാ ചങ്കുകൾക്കും ഒരുപാട് സ്നേഹം, സന്തോഷം, അഭിനന്ദനങ്ങൾ.
8: ഓക്കെ, അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഓർമ്മപ്പെടുത്താനായിട്ടുള്ള കാര്യം, ഈ ഹോളിഡേ സീസൺ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം നാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് നമുക്ക് കൊടുക്കാം. ഡയമണ്ട് ഓർ പ്രഷ്യസ് ജം ജ്വല്ലറി പർച്ചേസിനൊപ്പം നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കൂടാതെ നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, യാതൊരു നഷ്ടവും കൂടാതെ. ഏറ്റവും അടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട.
7: ഓക്കെ, അപ്പോൾ വെക്കേഷൻ പോകുന്നതിന് മുമ്പ് ഇതുകൂടെ മനസ്സിൽ വെച്ചോളൂ, സ്വർണം സമ്പാദ്യമാണ്, സേവിങ്സ് ആണ്, ആഭരണമാണ്, അലങ്കാരമാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ.
8: അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ പതുക്കെ നമ്മൾക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് വരും. മാംഗോ സ്പെഷ്യൽ വിശേഷങ്ങളൊക്കെ ഇന്ന് ഹോം ഡെലിവറിയിൽ ഘോരം ഘോരം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും.
7: ഓക്കേ, അവിടെ നിന്നുള്ള ലൈവ് അപ്ഡേറ്റ്, അവിടെ ചെന്ന് നിന്ന ഫീൽ ഉണ്ടാവും നിങ്ങൾക്ക്.
8: ബൈ ബൈ.
7: ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ

0: frequency. Now available on Vodafone Shuf app.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

This is home delivery only on Radio Sunoh 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: യെസ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സമയം 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ്. ഇവിടെ ഹോം ഡെലിവറിയിൽ നിങ്ങളുടെ കൂടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ദാ ജോയിൻ ചെയ്യാൻ എത്തിയിരിക്കുന്നത് അഷ്ടമിയാണ്. അങ്ങനെ കുറച്ച് മുൻപ് നമ്മൾ സംസാരിച്ചു നിർത്തിയത് മാംഗോ ഫെസ്റ്റിവലിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഞാൻ പിന്നെ പറയാട്ടോ, കാരണം കുറേ ഉണ്ട്, ഒരുപാടുണ്ട് പറയാനായിട്ട്. അതും പകുതി വിശേഷങ്ങളെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നുള്ളൂ, ബാക്കി പകുതി ഇനി പോയി നോക്കണം. അതൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു ടോട്ടൽ ഒരു ഡേയിലെ ഒരു ചാർട്ട് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഡയറി അല്ലെങ്കിൽ ഒരു സംതിങ് ദാറ്റ് യു ആർ ഗോണ ഡു ടുഡേ എന്നുള്ളത് ഓൾറെഡി ഫിക്സ്ഡ് ആണോ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മുടെ സമാന്തയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഓഫ് മൈൻഡി ബംഗാരം, ഏറ്റവും പുതിയ സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഓരോരോ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരു ഇൻ്റർവ്യൂവിൽ സാം പറയുന്നുണ്ട് ദാറ്റ് എവറി ഡേ ഷീ ഡു ജേർണലിംഗ്. അപ്പോൾ ജേർണലിംഗ് സാധാരണ ചില ആൾക്കാരൊക്കെ രാത്രികളിൽ ചെയ്യാറുണ്ട്. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഹൗ വാസ് ദാറ്റ് ഡേ എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും ജേർണലിംഗ് ചെയ്യാറുണ്ടാവും. പക്ഷേ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് ഷീ ഡസ് ദ ജേർണലിംഗ്. അപ്പോൾ ഈ രാവിലെ തന്നെ എഴുന്നേറ്റ് ആ ഒരു മോർണിംഗ് റുട്ടീനൊക്കെ കഴിഞ്ഞ് ജേർണലിംഗ് കൂടെ അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം ഒരുപാട് ഫോക്കസ് കിട്ടുന്നു. എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ ഒരു ഇതിലുള്ളത്, എനിക്കത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ ഏതൊക്കെ രീതിയിൽ ഇന്ന് ഒരു എന്താ പറയുക ഫോക്കസ്ഡ് ആണ്, എന്തൊക്കെയാണ് എൻ്റെ സ്ട്രെങ്ത്, എന്തൊക്കെയാണ് ഞാൻ എനിക്ക് വാട്ട് ഐ ഫീൽ നൗ ലൈക്ക് മോർണിംഗ് എഴുന്നേറ്റപ്പോൾ എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഷീസ് ടെല്ലിംഗ് മോർണിംഗ് തന്നെ എഴുന്നേറ്റ് ഉടനെ ഷീസ് റൈറ്റിംഗ്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ രാവിലെ തന്നെ എഴുതിയിട്ട് അങ്ങനെ ജേർണലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസിറ്റിവിറ്റി വരുമില്ല, ബിക്കോസ് ഐ എം എ പേഴ്സൺ ഹു ഡസ് ലൈക്ക് ഹു ക്യാൻ ഡു ദാറ്റ് ഇൻ ദ ഈവനിങ്. പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും മോർണിംഗിൽ, പക്ഷേ ജേർണലിംഗ് രാവിലെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് ചിലപ്പോൾ കുറച്ച് പാടായിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ജേർണലിംഗ് അതിപ്പോൾ ഏത് സമയമാണെങ്കിലും കറക്റ്റായി ഡയറി കീപ്പ് ചെയ്ത് കറക്റ്റായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ എന്താണ് ഒരു ദിവസം നടന്നത് അതൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ 5000997 അത് പറഞ്ഞപ്പോഴാണ് ഇംഗ്ലീഷ് മംഗ്ലീഷ് ഏതിൽ ഏത് ലാംഗ്വേജിൽ എഴുതിയാലും ശരി തന്നെ, ഡയറി ഈസ് എ ഡയറി. നേരെ നമുക്ക് പാട്ട് കേട്ട് തിരിച്ചു വരാം. സോ ഡയറി എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കൂ, എനിക്കൊന്ന് നോക്കണം ആരൊക്കെയാണ് കറക്റ്റായിട്ട് നല്ല കുട്ടികളായിട്ട് പോകുന്നത് എന്നുള്ളത്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
3: വിവരങ്ങൾക്കായി visit cbq.qa.

0: ജേർണലിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റാറില്ല, പക്ഷെ മാക്സിമം പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഇരുന്ന് കുറച്ചു നേരം എഴുതാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അനുഷയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഒഫ്കോഴ്സ് ജേർണലിങ് ചിലപ്പോൾ എല്ലാപ്പോഴും നമുക്ക് നടക്കണം എന്നും ഇല്ല കേട്ടോ, പക്ഷെ കറക്റ്റ് ആയിട്ട് എഴുതുന്നവരും ഉണ്ട്. അതൊക്കെ ചെറുതിലെ ചിലപ്പം ആ ഒരു ശീലം കൊണ്ടുവന്ന ആൾക്കാരായിരിക്കാം അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. പക്ഷെ മറ്റു ചിലർ സമയമുള്ളപ്പോൾ എഴുതി എഴുതി പോകുന്നവരുണ്ടാവും. എനിക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ഐ ഡു ദാറ്റ്, ബിക്കോസ് ഉള്ളിലുള്ള നമ്മുടെ എല്ലാ തോട്ട്സും നമുക്ക് ആ ഒരു പേപ്പറിലേക്ക് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കൊന്ന് മൈൻഡ് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ വല്ലാതെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഹാ, എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഇനി അതിനും കൂടെ സമയം കണ്ടുപിടിക്കാനാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ സമയം പറ്റുകയാണെങ്കിൽ കണ്ടുപിടിക്കൂ കേട്ടോ. പിന്നെ കുറച്ച് പേർക്ക് എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ഇനിയിപ്പോൾ എക്സാംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും, കാരണം സ്കൂളൊക്കെ അടയ്ക്കാറായി വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുൻപുള്ള ഒരു ലാസ്റ്റ് റൗണ്ട് ഓഫ് എക്സാംസ് ഒക്കെ നടക്കുമ്പോൾ എങ്ങനെയുണ്ട്, പ്രിപ്പറേഷൻസ് ഒക്കെ സൈഡിലൂടെ നടക്കുന്നുണ്ടോ, കുട്ടികളൊക്കെ കുത്തിയിരുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ, എന്താണെന്നുള്ള ആ ഒരു അപ്ഡേറ്റും കൂടി തരൂ. എക്സാമിനെ കുറിച്ചിട്ട് തന്നെയാണ് എനിക്ക് തിരിച്ചു വന്നിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും കേട്ടോണ്ടിരിക്കുക തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. നമുക്ക് ആ ഒരു സമ്മർ വെക്കേഷന് മുമ്പുള്ള ആ എക്സാം പ്രശ്നം കാര്യങ്ങളൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കൂളായിക്കോളൂ, നല്ലൊരു പാട്ടിട്ട് തരാം. കുട്ടികൾ എന്തെഴുതും, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നുള്ള ടെൻഷനിലാണ് നിങ്ങൾ നടക്കുന്നതെന്നുണ്ടെങ്കിലും ഒന്ന് കൂളായിക്കോ, കാരണം നമുക്ക് അങ്ങനെ കുറേ ടെൻഷൻസ് എടുത്ത് വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒന്നിനും ഒരു ആൻസർ കിട്ടാൻ പോകുന്നില്ല. നമ്മൾ കറക്റ്റായി പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ സ്റ്റോപ്പ് ജസ്റ്റ് മേക്കിംഗ് യു നോ യുവർ സെൽഫ് അപ്സെറ്റ് ആൻഡ് ടെൻഷൻ അടിച്ച് സമയം കളയാതെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത്, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ജേർണലിങ്ങും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡയറിയിലൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ഐഡിയ കിട്ടും. അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണേ.
1: Of the hour. In the art of Podumakulanda.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: Hi, I'm Arjun Ashokan.
2: You're listening to
1: Qatar's favorite radio, Radio Suno 91.7. Please keep it to good.

വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി ആണ്, അഷ്ടമി ആണ്, കൂടെയുള്ളത് കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM സുമീഷേട്ടാ. ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസവും ചെലവ് കണക്ക് എഴുതും, പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതും എന്ന് പറഞ്ഞിട്ടാണ് സുമീഷേട്ടന്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ എനിക്കറിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോടും കൂടി പറയാനായിട്ടുണ്ട്. അതായത് ഇതെല്ലാവരും കേൾക്കണം. ഇപ്പോൾ പുറത്തുള്ള ആൾക്കാർ ആരൊക്കെയാണോ നിങ്ങളൊക്കെ തന്നെ ബ്ലഡ് ഡൊണേഴ്സ് സെൻറ്ററിലേക്ക്, അതായത് ഹമദ് ബ്ലഡ് ഡൊണേഷൻ സെൻറ്ററിലേക്ക് എത്താനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് അതിന് സമയമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, പ്ലീസ് ഡു ദാറ്റ്. ബിക്കോസ് എല്ലാവരുടെ അടുത്തും ഖത്തറിലെ ഹമദ് ബ്ലഡ് ഡൊണേഷൻ സെൻറ്ററിലെ വളരെ എമർജൻസി ആയിട്ട് കുറച്ച് പ്ലേറ്റ്ലെറ്റ്സ് വേണമെന്നുള്ളൊരു ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ജീവൻ രക്ഷിക്കാനുള്ള ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തെ വേണ്ടിയിട്ട് എല്ലാവരും എന്തായാലും പങ്കാളികളാകണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളത് ഈ പറഞ്ഞ പോലെ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഹമദ് ബ്ലഡ് ഡൊണേഷൻ സെൻറ്ററിലേക്ക് എത്തുക. കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പറയുന്ന നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്താൽ മതി. ബിക്കോസ് എമർജൻസി ആയിട്ടുള്ള ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ റിക്വസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തോളൂ. 3120-4141. ഇത് ബ്ലഡ് ഡോണേഴ്സ് കേരള ഖത്തറിൻ്റെ, അതായത് BDK ഖത്തറിൻ്റെ നമ്പറാണ്. അവർ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ബാക്കി ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നോട്ട് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ പോകാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ കുറച്ച് സമയം കണ്ടെത്തി പോകാൻ പറ്റുമെങ്കിൽ, പ്ലീസ് ഡു ദാറ്റ്. 3120-4141. ഇതാണ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹമദ് ബ്ലഡ് ഡൊണേഷൻ സെൻറ്ററിലേക്ക് എന്തായാലും ഇത് കേട്ട് ഒരുപാട് പേര് എത്തിച്ചേരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നതായിരിക്കാം, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഓർമ്മിപ്പിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അവർ നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത് ടു മേക്ക് എവറി വൺ അവെയർ അബൌട്ട് ഇറ്റ്. സോ അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ബി ടുഗെദർ, സോ പ്ലീസ് ഡു ദാറ്റ്. ആർക്കെങ്കിലും നമ്പർ നോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. 5000-9170 ലേക്ക് ഞാൻ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് അവിടെ അയച്ചു തരാം കേട്ടോ.

0: സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ 6 മിനിറ്റ്. കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെലോ 91.7 എഫ് എം ലക്ഷ്മിയാണ് കൂടെയുള്ളത്. എന്തായാലും നമ്മളിങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനിടയിൽ വളരെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഗിഫ്റ്റ് കിട്ടുന്നതിനെ കുറിച്ചിട്ടും കൂടി ഒന്ന് പറയട്ടെ. അഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു രാത്രി സമയമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെളുപ്പിനെയൊക്കെ തന്നെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ആ ഒരു മാച്ച് കാണാനുള്ള ഒരു ഇതിൽ തന്നെയായിരിക്കും എല്ലാ ആൾക്കാരും, കാരണം ആ ഒരു ഫുട്ബോൾ ആരവം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം കുറേ കൂടി അർജന്റീന ഫാൻസിന് അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ 8 മണിക്ക് മാച്ച് കാണാന്നുള്ളൊരു സമാധാനമുണ്ട്.
2: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
3: In association with
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
1: അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം ഓസ്ട്രിയക്കെതിരെ അർജന്റീന കളിക്കാനായിട്ട് ഇറങ്ങുന്നത് കത്ത സമയം 8 മണിക്കാണ്. അതുപോലെ തന്നെയാണ് രാത്രി 12 മണിയാകുമ്പോൾ ഫ്രാൻസിന്റെയും ഇറാഖിന്റെയും മത്സരം വരുന്നത്. അതും നമുക്ക് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ സമാധാനത്തിലിരുന്ന് 12 മണിക്ക് കണ്ടതിന് ശേഷം ഏകദേശം ഒരു 1:30 ആകുമ്പോഴത്തേക്കും കിടന്ന് ഉറങ്ങാലോ, അല്ലെങ്കിൽ 1:30-2 മണി ആകുമ്പോഴത്തേക്കും കിടന്ന് ഉറങ്ങാലോ എന്നുള്ളൊരിതുണ്ട്. പിന്നെ 3 മണിക്ക് ഇന്ന് വെളുപ്പിനുള്ളത് സെനഗലിന്റെയും നോർവേയുടെയും മാച്ചാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ മാച്ചസ് എന്ന് പറയുന്നത്. എന്തായാലും ഈ മാച്ചസ് കാണാനായിട്ട് ഇപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത്, ആരിത്തവണത്തെ ആ ഒരു കപ്പ് എടുക്കും, ആരായിരിക്കും ഫിഫ ലോകകപ്പ് 2026 കയ്യിലേക്ക് എടുക്കാനായിട്ട് പോകുന്നത്, ആർക്കായിരിക്കും ആ ഒരു ടൈറ്റിൽ, ആരായിരിക്കും ചാമ്പ്യൻസ്, നിങ്ങളുടെ ആ ഒരു പ്രെഡിക്ഷൻസ് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. വേഗം തന്നെ ചെല്ലുക, നമ്മളുടെ റേഡിയോസിനോട് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ആ ഒരു പോസ്റ്റിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്ന സമയത്ത് റേഡിയോ സുനോയും സിറ്റി എക്സ്ചേഞ്ചും ഈ രണ്ട് പേജസും ഫോളോ ചെയ്യാനും 3 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. വേഗം തന്നെ ചെന്ന് ചെയ്തോളൂ, കാരണം ഒരു ഐഫോണാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. ആ ഒരു ഐഫോണിൻ്റെ സമ്മാനം ലഭിക്കാൻ വേണ്ടിയിട്ട് വേഗം പോയിട്ട് നിങ്ങളുടെ പ്രെഡിക്ഷൻസ് എന്താണോ, ഏത് ടീമാണോ, പോയി മെസ്സേജ് ഇട്ടോളൂ. അതിൽ നിന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, 3 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്ന സമയത്ത്. അതിനോടൊപ്പം തന്നെ റേഡിയോ സുനോ ആൻഡ് ഓൾസോ സിറ്റി എക്സ്ചേഞ്ച് ഈ രണ്ട് പേരുടെയും പേജസ് നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഐഫോൺ കയ്യിലിരിക്കുള്ളൂ
5: കേട്ടോ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: This. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Hi everyone, this is Ranjan Raj. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM.
1: കതോഷ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.
3: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ,
5: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world class shopping experience, Doha, Qatar. And
7: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
8: ഹോം ഡെലിവറി.
9: വെൽക്കം ബാക്ക് ടു ഹോം ഡെലിവറി. അഷ്ടമിയാണ് കൂടെയുള്ളത്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. എന്തായാലും നമുക്ക് ഈ ഫാഷൻ എന്ന് പറയുമ്പോൾ, അതായത് പുതിയ പുതിയ ട്രെൻഡുകൾ, ആ ട്രെൻഡുകൾക്കൊപ്പം പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ്, ഇതൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ടാവും. ഇപ്പം ഇത് എന്താണ് ട്രെൻഡ് എന്ന് നോക്കിയിട്ടായിരിക്കും ചിലപ്പം എവിടെ പോയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡ്രസ്സ് എടുക്കണം എന്നുള്ള ഒരു ആലോചന വരെ വരിക, അല്ലെങ്കിൽ എവിടെ നിന്ന് ഓർഡർ ചെയ്യണം എന്ന് പോലും നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്തായാലും ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് ഒരു ഡേർട്ടി ജീൻസ് ട്രെൻഡിനെ കുറിച്ചിട്ടാണ് കേട്ടോ. എന്താണ് സംഭവം എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്പെഷ്യലി പണ്ടൊക്കെ നമ്മൾ ഈ ജീൻസൊക്കെ ഇട്ട് പുറത്ത് പോകുമ്പോഴത്തേക്കും എങ്ങാനും സ്കൂട്ടിയിൽ നിന്ന് ഒന്ന് ജസ്റ്റ് തറയിൽ വീണു എന്ന് ചോദിച്ചോ, അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ എവിടെന്നെങ്കിലുമൊക്കെ ഒന്ന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു പാടത്തെല്ലാവരും കൂടി, അല്ലെങ്കിൽ സൈഡിലൊരു റോ ഇത് നമ്മുടെ ഗ്രൗണ്ടിൽ എല്ലാവരും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ജീൻസൊക്കെ ഇട്ടേക്കാണ്. പക്ഷെ എന്നാൽ പോലും പോയിട്ട് കളിക്കണം എന്ന് തോന്നി അവിടെ ചെന്ന് കളി തുടങ്ങുമ്പോഴത്തേക്കും വീഴും, പിന്നെ എഴുന്നേക്കും. വീണ്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ ഫുട്ബോൾ അല്ലേ, അതുകൊണ്ട് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉന്തും തള്ളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും വീണാ ജീൻസൊക്കെ ഫുൾ അഴുക്കാവും. അഴുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചളി പിടിക്കണ പോലെ അഴുക്കാവും. അങ്ങനെ ചളി പുരണ്ട പോലെ, അതായത് വലിയ ചളിയല്ല, ചെറുതായിട്ട് ആ ചളിയുടെ കളറ് നല്ല രീതിയിൽ ജീൻസിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ തന്നെ പുരണ്ട ആ ഒരു ഫുൾ അത് അതിലേക്ക് ആയി കഴിഞ്ഞിരിക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് ജീൻസിനെയാണ് ഈ ഒരു ഡേർട്ടി ജീൻസ് ട്രെൻഡ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇത് ആക്ച്വലി പോയിട്ട് ചളിയിൽ കിടന്നിട്ടല്ല ഈ ഒരു ജീൻസിനകത്ത് നിന്ന് ഇങ്ങനെ ആക്കുന്നത്, ഇതൊരു അലങ്കാരം പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് സ്റ്റൈലാണെന്ന് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ജീൻസിനെ അവരങ്ങനെ സ്റ്റൈലാക്കുകയാണ്. ഇങ്ങനത്തെ ഉള്ള രീതിയിലുള്ള ഒരു ട്രെൻഡായിരുന്നു ഇടയ്ക്ക് വെച്ച് ഭയങ്കരമായിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ചാ വിഷയമായത്. അങ്ങനെ ഉള്ള ജീൻസുകളാണ് അങ്ങനെ ഗൂച്ചി, അതുപോലെ തന്നെ ബാലൻസിയാഗ, ബാലൻസിയ പോലുള്ള ബ്രാൻഡുകൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഓരോരോ സംഭവമായിട്ട് വരും. നമ്മൾ അന്ന് സംസാരിച്ച പോലെ അയൺ ബോക്സ്, അതെനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ ചിരി വരും. അയൺ ബോക്സ് വെച്ചിട്ട് നമ്മളൊരു ഷർട്ട് തേച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഷർട്ടിൻ്റെ പോക്കറ്റിൻ്റെ ഭാഗത്ത് വരുമ്പോൾ അയൺ ബോക്സ് വെച്ച് മറന്നുപോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ അയൺ ബോക്സിൻ്റെ പാട് അതിലിരിക്കുന്ന കാണാൻ എങ്ങനെയുണ്ടാവും. അതുപോലെയുള്ള ഡിസൈനൊക്കെയാണ് ഈ പറഞ്ഞ ബ്രാൻഡുകൾ ഇറക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പുതിയൊരു സംഭവമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ ഒരു രീതിയിലുള്ള ജീൻസുകൾ. ഒരു ബ്രാൻഡുകൾ ഇപ്പോൾ ഓൾറെഡി വിൽപ്പന തുടങ്ങി കഴിഞ്ഞു. അപ്പം അത് പലയിടത്തും കാണുന്നു, ലക്ഷങ്ങളാണ് അതിൻ്റെയൊക്കെ വില വരുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആൾക്കാർ പറയുകയാണ് ഇതിന് എന്തിനാണ് ഇത്ര വില കൊടുക്കുന്നത്, ഒരു ജീൻസ് ഇട്ടിട്ട് വായോ, നമുക്ക് പാടത്ത് പോയി കളിച്ചതിനകത്ത് ഫുള്ള് ഈ പറഞ്ഞ പോലെ അഴുക്കാക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകൾ. അതിൽ ഓരോ കമൻറ്റും വായിക്കുമ്പോഴല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ചിരി വരും. കാരണം ഇങ്ങനത്തെ ട്രെൻഡുകൾ വരുമ്പോഴത്തേക്കും ആകെ മൊത്തത്തിൽ മലയാളികളായിരിക്കും ഏറ്റവും കൂടുതൽ അവിടെ എത്തുക. ആ ബെസ്റ്റ്, ഇനി എന്തായാലും ഇങ്ങനെ തന്നെ പോകാമല്ലോ, ഇതിനിപ്പോൾ എന്തിനാ ഇത്രയും പൈസ കൊടുക്കുന്നത്. പണ്ട് സ്കൂൾ യൂണിഫോമിൽ ഇതായിരുന്നു അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ മെസ്സേജസും ഐ മീൻ കമൻറ്റുകളൊക്കെ തന്നെ അതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം അടുത്ത ആൾ വന്നിട്ട് എൻ്റെ അനിയൻ ഹാപ്പിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇനി എന്തെങ്കിലും രീതിയിൽ അയൺ ബോക്സ് വെച്ചിട്ട് ഡ്രസ്സിൽ പാട് വീണാലോ, അല്ലെങ്കിൽ ചളിയിൽ വീണിട്ട് ചളി ഫുള്ള് പാൻറ്റിലായാലോ പേടിക്കണ്ടല്ലോ, ഒന്നുമില്ലെങ്കിലും ട്രെൻഡാണെന്നെങ്കിലും പറഞ്ഞു കിടക്കാമല്ലോ, അതാണ് ആകെ ഉള്ളൊരു ഗുണം. പക്ഷെ ഇത്രയും പൈസ കൊടുത്തിട്ട് അത് മേടിക്കുന്നതിലും നല്ലത് നമുക്ക് തന്നെ അത് അങ്ങനെ ആക്കി എടുക്കുന്നതാണ് കേട്ടോ. എന്തായാലും ഇങ്ങനെയൊരു ട്രെൻഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് പോയിട്ട് ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക, ഡേർട്ടി ജീൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Let's play football.
0: Football Mania.
4: കണ്ണ് ചിമ്മി തുറക്കും മുൻപേ ഒരു ഗോൾ. ഈ ലോകകപ്പിലെ ഏറ്റവും വേഗമേറിയ ഗോളുകളിൽ ഒന്ന്. 65 seconds ആ ഗോൾ പിറന്നത്. തുർക്കി പരാഗ്വേ മത്സരമായിരുന്നു ആ ഗോളിന് കളമൊരുക്കിയത്. ഗോളടിച്ചത് പരാഗ്വേയുടെ മധ്യനിര താരം മത്യാസ് ഗലാർസ.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 PM മുതൽ.
5: Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler,
7: powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de riji ariyam. Call 4001707
9: in association with Doha Bank. Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
10: And Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: വചനങ്ങളിലൂടെ.
1: ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ദയയുള്ളവരാണെങ്കിൽ ആകാശാധിപനായ ദൈവം നിങ്ങളോട് ദയ കാണിക്കും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി. അഷ്ടമിയാണ് കൂടെയുള്ളത്. നമ്മളിങ്ങനെ കുറച്ചു നേരമായി ഓരോരോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഇൻ ബിറ്റ്വീൻ ഇന്നലെ ഞാൻ അതിഗംഭീരമായിട്ടുള്ള ആ ഒരു തേർഡ് എഡിഷൻ ഓഫ് ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവലിലേക്ക് പോയി. സത്യം പറയാലോ, സത്യസന്ധമായിട്ട് പറയണം കേട്ടോ, കഴിഞ്ഞ രണ്ട് എഡിഷനിലും ഒരുപാട് കാരണത്താൽ എനിക്ക് പോകാൻ പറ്റിയില്ല. നമ്പർ വൺ റീസൺ വാസ് ഈവനിങ്ങിലായിരുന്നു എൻ്റെ ഷോ, അതുകൊണ്ട് ഈവനിങ് ഫ്രീ ആകാത്തത് കൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫ്രൈഡേ ആകുമ്പോൾ സാറ്റർഡേ ആകുമ്പോൾ ഈ ആൾ കൂടുതലായിരിക്കുമല്ലോ എന്ന് ചോദിച്ച് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്നലെ പോയപ്പോൾ മനസ്സിലായി കഴിഞ്ഞ രണ്ട് വർഷവും ഞാനത് മിസ് ചെയ്തു. ഈസ്റ്റേൺ സ്ക്വയറിലാണ്, സൂഖ് വാക്കിഫിലാണ് ഇത് നടക്കുന്നത്. ഇന്ത്യൻ മാംഗോ വെറൈറ്റീസ് ഒരുപാടുണ്ട്. മാംഗോ വെച്ചിട്ടുള്ള തന്നെ ഫുഡ് പ്രൊഡക്റ്റുകൾ, ഒരു കൾച്ചറൽ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ ഇന്ന് രാവിലെ അപ്പുണ്ണിയോടും നിസയോടും പറഞ്ഞ പോലെ പല പല സ്ഥലത്ത് നിന്നുള്ള ആൾക്കാർ വന്ന് നമ്മുടെ അച്ചാറും നമ്മുടെ പായസവും അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോകുന്ന കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വേറെയാണ്. എന്തായാലും ജൂൺ 27-ാം തീയതി വരെ നടക്കുന്ന ഈ ഒരു ഇന്ത്യയുടെ ഏറ്റവും വൈഡ് റേഞ്ച് ഓഫ് മാംഗോ ബേസ്ഡ് പ്രൊഡക്ട്സും മാംഗോയൊക്കെ തന്നെ പോയി വാങ്ങാനായിട്ട് പറ്റുന്ന ഈ ഒരു ചാൻസ് നിങ്ങൾ ആരും മിസ് ഔട്ട് ചെയ്യരുത്. അടിപൊളിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഫുള്ളി AC ആയതുകൊണ്ട് തന്നെ ഒരു രീതിയിൽ ആ പ്രശ്നങ്ങളും ഇല്ല. ഓൾറെഡി ഇപ്പം നല്ല രീതിയിൽ ആൾക്കാർ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അങ്ങോട്ടേക്ക്. ഇനിയും ആൾക്കാർ കൂടും ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ. ഞാൻ കഴിഞ്ഞ, അതായത് ഇന്നലെ പോയപ്പോൾ ജസ്റ്റ് ഒരു ഹാഫ് ഓഫ് ദ ലിറ്ററലി കയറിയ ഉടനെ ആ മിഡിൽ പോർഷൻ മുതൽ ലെഫ്റ്റ് സൈഡിലേക്ക് മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ. എനിക്ക് റൈറ്റ് സൈഡിലേക്ക് പോകാനേ പറ്റിയിട്ടില്ല, ബിക്കോസ് തിരിച്ചെത്തേണ്ടി വന്നു. 4 മണി മുതൽ 10 മണി വരെ സമയമുണ്ട്. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്തായാലും പോകാം. ഞാൻ ഇനിയും പോകേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഫുള്ളി എല്ലാം കാണാനോ എന്തൊക്കെയാണുള്ളതെന്നൊന്നും നോക്കാനോ പറ്റിയില്ല. പക്ഷേ ഈ പറഞ്ഞ ഹാഫ് ഓഫ് ദ പ്ലേസ് കവർ ചെയ്തപ്പോൾ തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ അരികിലേക്ക് ഞാൻ എത്തിക്കാനായിട്ട് പോവാണ്. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക. കാരണം നമ്മളിനി നേരെ നമ്മളുടെ ആ ഒരു മാംഗോ ഫെസ്റ്റിവലിലേക്ക് പോവാണ്, അടുത്ത മണിക്കൂറിലെ സ്റ്റാർട്ട് മുതൽ. എന്നിട്ട് അവിടെ ഓരോ സ്റ്റാളിലേക്ക് ചെല്ലുമ്പോൾ, അതായത് ഒരു 3 സ്റ്റാളുകളിൽ നിന്നും ഞാൻ എത്തിയപ്പോൾ അവിടെ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് അവരുടെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫുൾ വിശേഷങ്ങൾ നിങ്ങളിനി കേൾക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക ഹോം ഡെലിവറി. നേരെ പോകാം നമ്മുടെ സ്വന്തം റിഷിൻ്റെ ഒരു റാപ്പ് സോങ്.
1: ആരോട് പറയാം, ആരും കേൾക്കല്ലേ. ഇറ്റ്സ് മീ റേഷ് RISHH. ദിസ് ഈസ് ഫോർ മലയാളീസ്, ഐ മീൻ ഗൾഫ് മലയാളീസ്. യാ

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ഇനി നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ ആ ഒരു മാംഗോ ഫെസ്റ്റിവലിൽ നിന്നുള്ള വിശേഷങ്ങളായിരിക്കും കേട്ടോ. ഞാനിപ്പോ ആക്ച്വലി നമ്മുടെ മാംഗോ ഫെസ്റ്റിവലിൽ നിൽക്കാൻ നേരത്ത് ഇവിടെ മർസയും സിഗ്നേച്ചർ ബോയ് മർസയും അവരിങ്ങനെ ഫുൾ ഒരുപാട് സ്റ്റോളുകളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നതിനകത്തേക്കാണ് ഞാൻ ആദ്യം തന്നെ വന്നത്. ഇവിടുത്തെ എക്സ്പീരിയൻസ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പം എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എന്താണെന്ന് അറിയോ, അടിപൊളി ഉപ്പിലിട്ട മാങ്ങ ഞാൻ കഴിച്ചു. അതിൻ്റെ കൂടെ നല്ല എന്താ പറയുക ആ ഒരു മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് കഴിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഒരു സൂപ്പർ സാധനം എനിക്ക് തന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് പറയാനായിട്ട് എൻ്റെ കൂടെ സിഗ്നേച്ചർ ബൈ മർസയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് തന്നെ ഉണ്ട്. ചേട്ടൻ പേരെന്താണ്?
2: ഇക്ബാൽ.
1: ഇക്ബാൽ, അപ്പോൾ ഇക്ബാൽക്ക പറയ്, എനിക്ക് തന്ന പാനിപ്പൂരി, അത് മാംഗോ പാനിപ്പൂരി,
2: അടിപൊളിയായിരിക്കും പ്രതീക്ഷിക്കുന്നു.
1: ഉറപ്പായിട്ടും അടിപൊളിയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ, മാംഗോയുടെ ഒരു മധുരമുണ്ട്, എന്നാ ഒരു എരിവുണ്ട്, എന്നാ ഒരു പുളിയുണ്ട്, അതായിരുന്നു ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ കൂടെ തൈരുണ്ട്. എന്നാൽ അതല്ലാതെ വേറെ എന്തൊക്കെയാണ് ഇവിടെ മാംഗോ സ്പെഷ്യൽ?
2: മാംഗോ ദൈപൂരി ഉണ്ട്, മാംഗോ പായസം ഉണ്ട്, മാംഗോ അട ഉണ്ട്, മാംഗോ സമോസ. മാംഗോ പായസമാണ് നമ്മളെ സ്പെഷ്യലി. വേറെ മാംഗോ ലഡു. ഓ, മാംഗോ ലഡു ഉണ്ട്. പിന്നെ ഉപ്പിലിട്ടത് നിങ്ങളോട് പറഞ്ഞല്ലോ, സ്പെഷ്യലാണ്.
1: പല രീതിയിലുള്ള ഉപ്പ് ഉപ്പ് ഉപ്പിലിട്ടതുണ്ട് കേട്ടോ. അതായത് കാന്താരി മുളക് വെച്ചതുണ്ട്, നോർമൽ ചില്ലിയുണ്ട്, അങ്ങനെ ഓരോ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവര്. അത് മാത്രമല്ല, ഈവൻ നമ്മുടെ മർസയുടെ തന്നെ ചെറിയ ചെറിയ ഓരോരോ കൗണ്ടേഴ്സിൽ ചെല്ലുമ്പോൾ നമുക്ക് ഫ്രഷ് മാംഗോ എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാംഗോ ലെസ്സി ഉണ്ട്, മാംഗോ ജ്യൂസ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ അടയും പായസവും ബേൽപൂരിയും പാനിപ്പൂരി ഒക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ അല്ലേ?
2: അതെ, മാംഗോ ദൈപൂരി നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് ഇവിടെ വന്നാൽ.
1: ഓക്കെ, എന്നാൽ താങ്ക് യു സോ മച്ച്.
2: ഓക്കെ, താങ്ക് യു.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: ഹായ്, നമസ്കാരം. ഞാൻ ആന്റണി വർഗീസ് പെപ്പേ.

0: ഞാനങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് ട്രൈ ചെയ്യാനായിട്ട് എത്തിയപ്പോ നമ്മുടെ മാംഗോ ഫെസ്റ്റിവല് ജെലാറ്റോ ഡിവേനോ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഒരുപാട് ഐസ്ക്രീംസ് എനിക്ക് ഫ്ലേവേഴ്സ് ഇവിടെ കിട്ടി. ഈ ഫ്ലേവേഴ്സ് എല്ലാം തന്നെ നല്ല ഇന്ത്യൻ മാംഗോ ഐസ്ക്രീം ഫ്ലേവറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാംഗോ ചീസ് കേക്ക് ഉണ്ട്, മാംഗോയും കോക്കനട്ടും, മാംഗോ മിൻറ്റ്, അതുപോലെ തന്നെ യോഗേർട്ട്, ചോക്ലേറ്റ്, സ്പൈസി, പിസ്താഷ്യോ ഒക്കെ പോട്ടെ, പ്യുവർ മാംഗോ മാംഗോ മാത്രമായിട്ടുള്ള ആ ഒരു ഫ്ലേവർ വരെ കിട്ടി. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അതിൻ്റെ മെയിൻ ആളുടെ അടുത്ത് തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ആ പേരെന്താണ്? എന്തായാലും ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറയുമോ?
1: നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ഒന്നും ഇതിലിടുന്നില്ല. ലൈക്ക് നോ ജെലാറ്റിൻ ഇടുന്നില്ല, പ്രിസർവേറ്റീവ്സ് ഇല്ല, ഒന്നുമില്ല. ഫ്രഷ് മാംഗോ വാങ്ങി ഉണ്ടാക്കി അതങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഇവിടെ. ഇതിന് ഫ്രീസർ ലൈഫ് ഇല്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ മേ ബി 1 വീക്ക്, അതിൽ കൂടുതൽ നമുക്ക് വെക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഡെയിലി ബേസിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ. എന്നുവെച്ചാൽ നമ്മൾ ചോദിച്ചു വരുന്ന ആൾക്കാർ. ഇത്തവണ നമ്മൾ മാംഗോ സ്പൈസി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മാംഗോ ആ ഒരു എരിവും പുളിയൊക്കെ ആയിട്ടുള്ളൊരു മാംഗോ ഐസ്ക്രീം. പിന്നെ നല്ല കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് അതിൽ. മാംഗോ ചീസ് കേക്ക് ഉണ്ട്, മാംഗോ പിസ്ത, പിസ്തയുടെ ഒറിജിനൽ പിസ്തയും മാംഗോയും കൂടെ മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം നല്ലൊരു മോശമില്ലാത്ത കസ്റ്റമേഴ്സ് നമുക്കുണ്ട്.
0: അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരെണ്ണം പ്യുവർ മാംഗോയുടെ ഫ്ലേവർ തന്നെ കിട്ടും എന്ന് ഇത്ത പറഞ്ഞു. അതിൻ്റെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല അല്ലേ?
1: അതെ, അതിൽ മാംഗോയിലും മിൽക്ക് ഒന്നും ആഡ് ചെയ്യാതെ ഫ്രഷ് മാംഗോ മാത്രം നമ്മൾ അതിൻ്റെ പ്യൂരി ഉണ്ടാക്കിക്കൊണ്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ കഴിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ആ മാങ്ങയുടെ ഫുൾ ആ ടേസ്റ്റ് അങ്ങനെ തന്നെ കിട്ടും.
0: ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എവിടേക്കാണ് ഇപ്പൊ ബ്രാഞ്ച് ഉള്ളത്? ഇതൊക്കെ അവിടെയും കിട്ടും ഇനി അങ്ങോട്ടേക്ക്?
1: ആ കിട്ടും കിട്ടും. നമുക്ക് ടോട്ടൽ 98 ഫ്ലേവേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ജസ്റ്റ് മാംഗോ മാത്രമാണ് ചെയ്യുന്നത്, എല്ലാ ഇവൻസും ചെയ്യുന്നതാണ്. പിന്നെ ഗൾഫ്, നമ്മുടെ മെയിൻ ഷോപ്പ് വരുന്നത് മുഷരിപ്പ് ഡൗൺ ടൗണിൽ, പിന്നെ ഗൾഫ് മാള്, ഹയാത് പ്ലാസ, മിയാ പാർക്ക്, ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് ഫ്ലേവേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും.
0: ആൻഡ് എൻ്റെ ഫേവറേറ്റ് മാംഗോ ചീസ് കേക്ക് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയില്ല, ഞാൻ അധികം ഒരു ചീസ് കേക്ക് ഫാൻ അല്ലെങ്കിലും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു ഭയങ്കര നല്ലൊരു ഒരു ഫ്രഷ് ഫീൽ ഉണ്ട്. എല്ലാം കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. സോ താങ്ക് യു സോ മച്ച് കേട്ടോ.
1: താങ്ക് യു.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒളിമ്പിക് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
1: You are

0: അഹമ്മദ് ബ്ലഡ് ഡൊണേഷൻ സെന്ററിലേക്ക് അടിയന്തര ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് ആവശ്യം. തയ്യാറാകുന്നവർക്ക് ബ്ലഡ് ഡോണേഴ്സ് കേരള ഖത്തറിന്റെ 3120-4141 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സ്ഥലം അഹമ്മദ് ബ്ലഡ് ഡൊണേഷൻ സെന്റർ.
1: കാലിക്കറ്റ് നോട്ട്ബുക്കിലേക്ക് എങ്ങനെ മൂന്നാമത് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എഗ് പപ്സ് മുതൽ ചിക്കൻ പപ്സ് മുതൽ കെബാബ് മുതൽ എല്ലാ സാധനങ്ങളും ദാ ഇവിടെ ഫുൾ മാംഗോ ഫ്ലേവറിലാണ്. ഓക്കെ, ലിബിൻ ചേട്ടാ പറയും, ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ സാധനങ്ങൾ?
2: കൂടുതൽ മാംഗോ ഐറ്റംസ് ഫില്ലിംഗ് ആണ് വരുന്നത്. അതിലുള്ളത് മാംഗോ പപ്സ് നമുക്ക് നല്ല മൂവ്മെന്റ് ഉള്ളതാണ്. പിന്നെ ഞങ്ങൾ സ്പെഷ്യൽ കബാബ്സ് ആക്കിയിട്ടുണ്ട്. കബാബ്സും നല്ല മൂവ്മെന്റ് ആണ്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ലൈവായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ വരുന്നത് നമ്മൾ പായസംസാണ്, രണ്ട് ടൈപ്സ് പായസമുണ്ട്. അട മാംഗോ ഉണ്ട്, അട സ്റ്റിക്കി റൈസ് പായസമുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ കപ്പ കടുമാങ്ങ ഫിഷ് കറിയാണ്, നല്ല വെരി നൈസ് ട്രൈ കപ്പയിൽ വരുന്നതാണ്.
1: നാടൻ ഐറ്റം ഉണ്ട്, കുറച്ച് വേറെ വേറെ സ്റ്റൈല്. ഇവിടെ സൈഡിലൂടെ കഴിച്ചോണ്ടിരിക്ക പുണ്ണി.
3: എന്തോ ഇവിടെ കാലിക്കറ്റ് നോട്ട്ബുക്കിന്റെ സ്റ്റോളാണ് ഉള്ളത്. അതിഗംഭീരമായിട്ടുള്ള മാങ്ങയുടെ വിഭവങ്ങള്,
1: അതിനിടയിൽ അച്ചാറും എടുത്തു.
3: ഞാൻ ശരിക്കും അച്ചാറിലേക്കാണ് എന്റെ കോൺസെൻട്രേഷൻ പോയത്. കാരണം മാംഗോ ഐസ്ക്രീം, മാംഗോ പായസം, അതുപോലെ പറയ വെറൈറ്റി ഉണ്ടെങ്കിലും, പക്ഷെ നമ്മുടെ നാടിനെയും നാടിന്റെ ഓർമ്മയും ഉണർത്തുന്നത് നമ്മുടെ നാടൻ അച്ചാറല്ലേ. അപ്പൊ അത് വെള്ള അച്ചാറും ഉണ്ട്, ചുവന്ന അച്ചാറും ഉണ്ട്.
1: എനിക്ക് പെട്ടെന്നുണ്ടല്ലോ, അവിടെ ആ കടുമാങ്ങ ഇട്ട് മറ്റേ അവിടെ കപ്പ വെച്ചേക്കുന്നത്, രണ്ട് പീസ് കപ്പയും ഈ അച്ചാറും പൊളിക്കും.
3: അടിപൊളി അടിപൊളി അടിപൊളി. നമുക്ക്
1: ട്രൈ ചെയ്യാം. ഞങ്ങളൊന്ന് ട്രൈ ചെയ്യട്ടെ, എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ കാലിക്കറ്റ് നോട്ട്ബുക്കിന്റെ സ്റ്റോളിൽ കേട്ടോ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Qatar il mandiyude olam theerta Danat Al Baharil ennum juchiyude mandi melam. Grilled fish flavorukal, crab grill, barbecue prawns, butter garlic prawns thudangi ottaravadi vibhavangal. Kode Danatine signature barbecue fishum pinne a special chutney.
2: Authentic Arabic flavors umai Qatar-inte all time favorite mandi spot Danat Al Bahar barbecue fish.
3: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു ദിസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയം ചെറുതായിട്ടൊരു റെസിപ്പി പറയേണ്ട സമയമാണെന്ന് തോന്നുന്നു. ബിക്കോസ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഓഫ് ദി അവറിലേക്കാണ് കടക്കുന്നത്. കുറച്ച് നേരമായി നിങ്ങൾ ഓൾറെഡി മാംഗോ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടില്ലേ. അതുകൊണ്ട് ഞാനിനി അതുമായിട്ട് അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുന്നില്ല. കാരണം മാംഗോ ഫെസ്റ്റിവലിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം അവിടെ കിട്ടും. ഞാൻ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ഒരു ബ്രസീലിയൻ ടേസ്റ്റ് ഉള്ള ഒരു സംഭവം, അതായത് ഒരു ബ്രസീലിയൻ സ്വീറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവരുടെ തന്നെ ഒരു ട്രഡീഷണൽ സ്വീറ്റ് ആണിത്. ഇതിന്റെ പേര് ബല ബയാന എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ ആ ഒരു റെസിപ്പി എങ്ങനെയാണെന്നുള്ളത്.
1: ടേസ്റ്റ് ഓഫ് ദി ആവർ ബ്രോട്ട് യു ബൈ ബിഎംആർ പഴവ വില്ലേജ്, സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: സോ ബേസിക്കലി ഈ ഒരു ബല ബയാന എന്ന് പറയുന്നത് പുറത്ത് കുറച്ച് ഈ പറഞ്ഞ പോലെ ഒരു ലൈറ്റ് ക്രിസ്പിനെസ് വരും. കാരണം ഇത് കാരമലൈസിൽ മുക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ, പിന്നെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലഡു പോലെ ഇരിക്കുന്ന ഒരു സംഭവം നമുക്ക് കഴിക്കാൻ കിട്ടും. അതൊരു കൊക്കനട്ട് ലഡു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് ചോദിച്ചാൽ ഭയങ്കര എളുപ്പമാണ് സംഭവം. ആദ്യം തന്നെ ഇതിൻ്റെ ആ ഒരു ഉള്ളിലെ ആ ഒരു റൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ലഡു ഷേപ്പിലേക്ക് എത്തിക്കാനായിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും അതിലേക്ക് ഒരു ലേശം ബട്ടറും പിന്നെ കോക്കനട്ടിൻ്റെ നമ്മുടെ ഒരു ഷ്രെഡഡ് കോക്കനട്ട് ഇല്ലേ, നമുക്ക് അത് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ കോക്കനട്ട് ഫ്ലേക്സ് പോലെ കിട്ടുന്നത് ഇടാം. എന്താണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അതിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കൂളാവാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് വേണം അത് ഉരുട്ടി ഉരുട്ടി ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാനായിട്ട്. ചെറിയ ബോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ അത്രയും പോലും എത്താൻ പാടില്ല, അതിലും ചെറുതായിരിക്കണം. ആ ലഡുവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച റൗണ്ട് ഷേപ്പ് എന്നാണ്, അല്ലാണ്ട് ലഡുവിൻ്റെ അത്രയും വലിയ ഉണ്ടകളാക്കി എടുക്കരുത് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കി എടുക്കണം. എന്നിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് പഞ്ചസാരയും അതിനകത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായി അതിനെ കാരമലൈസ് ചെയ്തെടുക്കുക. ഈ കാരമലൈസ് ചെയ്തതിനകത്ത് ആ ചൂടോടുള്ള കാരമലൈസ് ചെയ്ത സംഭവത്തിൽ നല്ലപോലെ ഇതിനെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഒരു ഫോക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി, സംഭവം സെറ്റാണ്, കഴിഞ്ഞു, പരിപാടി ഇത്രയേ ഉള്ളൂ. ഇതാണ് ബ്രസീലിയൻ ട്രഡീഷണൽ സ്വീറ്റ് ആയിട്ടുള്ള ബല ബയാന. കുട്ടികൾക്കൊക്കെ ഒരു സ്വീറ്റ് ക്രേവിംഗ് ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് തൽക്കാലം ഇന്നത്തെ ആ ഒരു ടേസ്റ്റ് ഓഫ് ദി അവർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR. BMR Parva Village. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 6614884.
0: അതിനിടയിൽ ബിരിയാണി വക്കാനിയിലേക്ക് പോകാൻ മറക്കണ്ട. നമ്മളുടെ ബർവ വില്ലേജിലാണ് BMR വരുന്നത്. അടിപൊളി ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അവിടെയും അടിപൊളി സ്വീറ്റ്സ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ചും കുറേ ഷേക്ക് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഓ, ഞാൻ എപ്പോഴും ആലോചിക്കും അവിടെ പോയിട്ട് ആ ഷേക്ക് ഒന്ന് കുടിച്ച് നോക്കണമെന്ന്. കാരണം തണുപ്പായതുകൊണ്ട് ട്രൈ ചെയ്യാനൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം നല്ല ചൂട് സമയമാണല്ലോ, കുഴപ്പമില്ല, ധൈര്യമായി പോയി ട്രൈ ചെയ്യാം. അത് പറഞ്ഞുകൊണ്ട് എനിക്കിത് ആ ഹോം ഡെലിവറിയും വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് വിശേഷങ്ങളൊക്കെ കേട്ടു, മാംഗോ ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടു അല്ലേ. ഇനി എന്തായാലും ഞാൻ കുറച്ച് സിനിമാ വിശേഷങ്ങളുമായി ചോദ്യങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരം 4 മണിയാകുമ്പോൾ വീണ്ടും എത്താം. ടിൽ ദെൻ, ടാറ്റാ, ബൈ ബൈ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ ഗണപതി ചന്തു സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: ഹോം ഡെലിവറി.
5: കത്തലി ഹമദ് ബ്ലഡ് ഡൊണേഷൻ സെന്ററിലേക്ക് അടിയന്തര ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് ആവശ്യം. തയ്യാറാകുന്നവർക്ക് ബ്ലഡ് ഡോണേഴ്സ് കേരള ഖത്തറിന്റെ 3120414141 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സ്ഥലം ഹമദ് ബ്ലഡ് ഡൊണേഷൻ സെന്റർ.

0: ഞാൻ മാലാ പാർവതി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
4: Matinee Classics.

ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. റേഡിയോ സുനോ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: മാറ്റിനി ക്ലാസിക്സ്.

അഹമ്മദ് ബ്ലഡ് ഡൊണേഷൻ സെന്ററിലേക്ക് അടിയന്തര ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് ആവശ്യം. തയ്യാറാകുന്നവർക്ക് ബ്ലഡ് ഡോണേഴ്സ് കേരള ഖത്തറിന്റെ 3120-4141 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സ്ഥലം അഹമ്മദ് ബ്ലഡ് ഡൊണേഷൻ സെന്റർ.

0: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ. റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
3: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance.
4: One last day. This is the last dance.
3: 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ.
5: ഫുട്ബോൾ മേനിയയിൽ
3: സ്റ്റേ ട്യൂൺ. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോട്ട് ടു യു ബൈ വാൽവോലിൻ ബൈ അരാംകോ, ദി ഒറിജിനൽ മോട്ടോർ ഓയിൽ, പ്രൗഡ് സപ്പോർട്ടർ ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ആൻഡ് ഫാൻസ് എവറിവെയർ. വിസിറ്റ് വാൽവോലിൻ ക്വിക് സർവീസ്, സൽവാർ റോഡ്, കത്ത്.
6: ഇൻ അസോസിയേഷൻ വിത്ത്.
7: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: Let's play football.
2: Football Mania.
3: ഫിഫയുടെ ചരിത്രത്തിലെ 100th മത്സരം എപ്പോഴായിരുന്നു? അത് 1954 ഓസ്ട്രിയ വേഴ്സസ് ഉറുഗ്വേ ആയിരുന്നു. 500th മത്സരം 94 ഗ്രീസ് വേഴ്സസ് നൈജീരിയയും അർജന്റീന വേഴ്സസ് ബൾഗേറിയയുമായിരുന്നു. ഇനി ഫിഫയുടെ ലോകകപ്പ് ചരിത്രത്തിലെ 1000th മത്സരം. അത് ഈ ലോകകപ്പിലാണ് സംഭവിച്ചത്. ജപ്പാൻ ടുണീഷ്യ മത്സരം. എതിരില്ലാത്ത 4 goals ജപ്പാൻ ടുണീഷ്യയെ പരാജയപ്പെടുത്തി.
1: Let's play football.
2: Football Mania.

Radio Sunno 91.7 FM, Qatar's favorite radio station. കത്തലി ഹമ്മദ് ബ്ലഡ് ഡൊണേഷൻ സെന്ററിലേക്ക് അടിയന്തര ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് ആവശ്യം. തയ്യാറാകുന്നവർക്ക് ബ്ലഡ് ഡൊണേഴ്സ് കേരള ഖത്തറിന്റെ 3120-4141 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സ്ഥലം ഹമ്മദ് ബ്ലഡ് ഡൊണേഷൻ സെന്റർ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. മൂന്നാമത് ഇന്ത്യ മാംഗോ എക്സിബിഷൻ പുരോഗമിക്കുന്നു. ഹംബ ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന മാംഗോ ഫെസ്റ്റിവലിൽ മികച്ച ജനപങ്കാളിത്തമാണ്. ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടുകൂടി നടക്കുന്ന മേള ജൂൺ 27th വരെ തുടരും. സൂഖ് വാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറാണ് വേദി. യാത്രക്കാരായ കുടുംബങ്ങൾക്ക് കുട്ടികൾക്കായുള്ള സ്ട്രോളറുകൾ സൗജന്യമായി നൽകി ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. മുൻകൂട്ടി ബുക്ക് ചെയ്യാതെയും സമയപരിധിയില്ലാതെയും സൗജന്യമായി ഈ സേവനം ഉപയോഗിക്കാം. വിമാനത്താവളത്തിലെ കോൺകോഴ്സ് ABCDE എന്നിവിടങ്ങളിൽ സ്ട്രോളർ നെസ്റ്റുകളിൽ ഇവ ലഭ്യമാണ്. സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലെ തിയേറ്റർ അഫയേഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 38th ദോഹ തിയേറ്റർ ഫെസ്റ്റിവൽ ആരംഭിച്ചു. നാടക പ്രതിഭകളുടെ നേതൃത്വത്തിൽ ശില്പശാലകളും നടക്കും. മേഖലയിലെ ഏറ്റവും പഴക്കമുള്ള നാടകോത്സവമാണ് ദോഹ തിയേറ്റർ ഫെസ്റ്റിവൽ.

നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടിങ്ങനെ വരുന്ന സമയമായിരുന്നു. ഇനിയുള്ള ടൈം എന്ന് പറയുന്നത് അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മളുടെ സിനിമാ ലോകത്തേക്ക് എത്തുകയാണ്. മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിസ ദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ചിദംബരം സംവിധാനം ചെയ്ത ബാലൻ എന്ന മൂവി റിട്ടേൺ ബൈ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആവേശം സമ്മാനിച്ച ജിത്തു മാധവനായിരുന്നു. എല്ലാവരുടെയും നല്ല നല്ല അഭിപ്രായങ്ങൾ നേടിക്കൊണ്ട് ആ ഒരു ചിത്രം ഇങ്ങനെ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ മേഖലയിൽ തന്നെ ഒരുപാട് പേര് ആ സിനിമയ്ക്ക് ഉള്ള നല്ല അപ്രിസിയേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. അത്രമാത്രം ആളുകളുടെ ശ്രദ്ധ ആ ചിത്രം ഇങ്ങനെ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. നമ്മൾ ആ സിനിമയുടെ ഒരു പേരിൽ നിന്നാണ് ബാക്കി കഥകളിലേക്ക് ഇന്ന് എത്താൻ പോകുന്നത്. ബാലൻ എന്ന് പറയുന്ന പേരായിരുന്നു ആ സിനിമയ്ക്കല്ലേ. ബാലൻ എന്നുള്ള പഴയ സിനിമയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം മലയാള സിനിമയുടെ ചരിത്രമൊക്കെ ആരംഭിക്കുന്നത് ബാലനിലൂടെയാണല്ലേ. ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ പേരിലുള്ള സിനിമകളെക്കുറിച്ച് നമുക്കൊന്ന് അന്വേഷിച്ചു പോയാലോ. അതായത് പുതിയ ബാലനുമുണ്ട്, പഴയ ബാലൻ, അതായത് ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രമാണ് 1936 റിലീസായ ബാലൻ എന്ന ആ ചിത്രം. അങ്ങനെ നമുക്കൊന്ന് അന്വേഷിച്ചു പോകാം. ഇന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന സിനിമകളെ നിങ്ങൾക്ക് മെസ്സേജിൽ പറയട്ടോ. ഒരേ പേരിലുള്ള മലയാളം സിനിമകൾ ഏതൊക്കെയാണ് മനസ്സിലേക്ക് എത്തുന്നത് ഒന്ന് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളൂ. 5000 00 917 എന്ന നമ്പറിലേക്ക്.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

0: ബ്ലഡ് ഡൊണേഷൻ സെന്ററിലേക്ക് അടിയന്തര ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് ആവശ്യം. തയ്യാറാകുന്നവർക്ക് ബ്ലഡ് ഡോണേഴ്സ് കേരള ഖത്തറിന്റെ 3120-4141 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സ്ഥലം ഹമദ് ബ്ലഡ് ഡൊണേഷൻ സെന്റർ.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ. ഒരേ ടൈറ്റിലാണെങ്കിലും സിനിമ രണ്ടും രണ്ടാണ്. അതായത് ഒരേ ടൈറ്റിലിൽ പുറത്തിറങ്ങിയ മലയാളം സിനിമകൾ ഏതൊക്കെയാണ്, ഈ ഒരു അന്വേഷണമാണ് ഇന്ന് മാറ്റിനി മാഷപ്പിൽ. ഞെന്നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. നമ്മൾ ബാലനിലാടുന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തൊരു ചിത്രം എന്ന് പറയുന്നത് പടയോട്ടം എന്ന് പറയുന്ന സിനിമയാണ്. പടയോട്ടം, പഴയ പടയോട്ടം വളരെയധികം പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രം നോക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് പടയോട്ടം എന്ന പഴയ ചിത്രം. അത് റിലീസായ വർഷം 1982 കേട്ടോ. ജിജോ പുന്നൂസിന്റെ സംവിധാനത്തില് പ്രേം നസീർ, മധു, ലക്ഷ്മി, ശങ്കർ, പൂർണിമ, ജയറാം, അങ്ങനെ ഒരുപാട് താരങ്ങൾ, ലാലേട്ടൻ, മമൂക്ക, അങ്ങനെ ഒരുപാട് താരങ്ങൾ അണിനിരന്ന സിനിമയായിരുന്നു പടയോട്ടം എന്നുള്ളത്. മലയാളത്തിലെ ആദ്യത്തെ 70mm മൂവി കൂടിയാണ് പടയോട്ടം. അക്കാലത്ത് 50 ലക്ഷം മുതൽ മുടക്കിയ ആദ്യ മലയാള സിനിമ കൂടിയാണ് അത് കേട്ടോ. ഇതുവരെ കാണാത്തവരുണ്ട്, പഴയ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട സിനിമയാണ് പഴയ പടയോട്ടം. പഴയ പടയോട്ടത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് 2018 ഒരു പടയോട്ടം റിലീസായിട്ടുണ്ടായിരുന്നു. അതിൽ ബിജു മേനോനായിരുന്നു നായകൻ കേട്ടോ. അതും ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. കാണാത്ത ആളുകളുണ്ടെങ്കിൽ ആ പടയോട്ടവും കണ്ടോളൂ. അതും നല്ല രസമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. റഫീഖ് ഇബ്രാഹിമായിരുന്നു 2018 റിലീസായ ആ പടയോട്ടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതുപോലെയുള്ള സിനിമകൾ ഏതെങ്കിലും മനസ്സിലേക്ക് എത്തുന്നുണ്ടോ, ഒരേ പേരിൽ അല്ലെങ്കിൽ ഒരേ ടൈറ്റിലിൽ വന്നിട്ടുള്ള മലയാള സിനിമകളുടെ പേരുകൾ മനസ്സിലേക്ക് എത്തുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Naseem Surgical and Medical Center.
3: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
2: Naseem Surgical and Medical Center. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133.
4: ഹായ്, നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സലോ, കേട്ട് കേട്ട് കൂട്ടുകൂട.
5: റേഡിയോ സലോ 91.7.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

ഒരേ ടൈറ്റിലിൽ വന്ന നമ്മുടെ മലയാളം സിനിമകൾ ഏതൊക്കെയാണ്? കുറച്ച് സിനിമകളുടെ പേരിൽ നമ്മളിങ്ങനെ ഷെയർ ചെയ്തിങ്ങനെ വരുന്ന ഒരു സമയമാണ് മാഡ്നി മാഷപ്പിൽ. ഞാനിസ നിങ്ങളുടെ കൂടെയുണ്ട്. മായാവി എന്ന് പറയുന്ന മമ്മൂക്ക ചിത്രം, അത് 2007 റിലീസായ മൂവിയായിരുന്നു. മമ്മൂക്ക, മനോജ് കെ ജയൻ, സലീം കുമാർ, ഗോപിക, അങ്ങനെ നമ്മൾ വളരെ ഇഷ്ടത്തോടുകൂടി, അല്ലെങ്കിൽ അതിലെ ഡയലോഗുകളൊക്കെ ഇപ്പോഴും പറയുന്ന നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് മായാവി. ഷാഫിയുടെ സംവിധാനത്തിൽ, കഥ റാഫി മെക്കാർട്ടിനായിരുന്നു അല്ലേ. 2007 മായാവിനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് 1965 മായാവിനെ കൂടെ പരിചയപ്പെട്ടാലോ. അതായത് 1965 ഇതേ പേരിൽ, മായാവി എന്നുള്ള പേരിൽ പണ്ടും ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മായാവിയിലെ നായകൻ പ്രേം നസീർ ആയിരുന്നു കേട്ടോ. നീല പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ട് പി സുബ്രഹ്മണ്യം മെറിലാൻഡ് സ്റ്റുഡിയോയിൽ നിർമ്മിച്ച ചിത്രമായിരുന്നു ആ മായാവി. അതുപോലെ നമുക്കറിയുന്നൊരു പേരാണ് ആവേശം എന്നുള്ള പേര്. ഈ ആവേശം എന്ന പേര് പഴയ പേരാണോ പുതിയ പേരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ പേരാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1979 ആവേശം എന്ന പേരിൽ ഒരു മലയാളം സിനിമ റിലീസായിട്ടുണ്ട്. അതും ജയൻ ഡബിൾ റോളിൽ അഭിനയിച്ച സിനിമയായിരുന്നു ആ ആവേശം. ഒരുപാട് ആക്ഷൻ സീനുകളൊക്കെ നിറഞ്ഞ ഒരു സിനിമയായിരുന്നു പഴയ ആവേശം. നമുക്ക് എന്തായാലും ഇപ്പൊ പുതിയ ആവേശത്തിലെ പാട്ട് കേട്ടാലോ മാറ്റിനി മാഷപ്പിൽ. ഞാനിസ നിങ്ങൾക്കൊപ്പം ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള ചില വിശേഷങ്ങൾ കൂടി എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അതിനു മുൻപായിട്ട് പാട്ട് കേൾക്കാം.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
3: എന്താട്ടോ പോതുമാക്കളുണ്ട്.

ഒരേ ടൈറ്റിലിൽ വന്ന മലയാളം സിനിമകളെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ ഒരു സിനിമ കൂടി പറയാനായിട്ടുണ്ട്. കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സിനിമ, അത് ആദ്യം ഇറങ്ങിയത് 1966 കേട്ടോ. ദാസേട്ടൻ പാടി അഭിനയിച്ച സിനിമ കൂടി എന്നുള്ള ഒരു പ്രത്യേകത കൂടി ആ സിനിമയ്ക്കുണ്ട്. സത്യൻ തിക്കുറിശ്ശി, കെ പി ഉമ്മർ, അടൂർ ഭാസി, അങ്ങനെ ഒരു വലിയ താരനിര അഭിനയിച്ച സിനിമ കൂടിയായിരുന്നു പഴയ കായംകുളം കൊച്ചുണ്ണി. പിന്നീട് 2018 റിലീസായ കായംകുളം കൊച്ചുണ്ണി നമുക്കറിയാം, നിവിൻ പോളി, ലാലേട്ടൻ ഒക്കെ, ലാലേട്ടൻ്റെ ഇത്തിക്കര പക്കി എന്നുള്ള ആ ഒരു കഥാപാത്രം, ആ ഒരു അതിഥിവേഷമൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ടല്ലേ. നിവിൻ പോളി കായംകുളം കൊച്ചുണ്ണിയായിട്ടെത്തിയ ചിത്രം തന്നെയായിരുന്നു അത്. അത് 2018 സംവിധാനം ചെയ്തത് റോഷൻ ആൻഡ്രൂസ് ആയിരുന്നു, ബോബി സഞ്ജയ് ആയിരുന്നു തിരക്കഥ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരേ ടൈറ്റിലുള്ള സിനിമകൾ നോക്കിപ്പോകുന്ന സമയത്ത് ഒരു സിനിമ ഇനി നമ്മുടെ മലയാളത്തിൽ വരാനിരിക്കുന്നുണ്ട്. അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡിയൻ എന്ന പേരിൽ ലാലേട്ടൻ അഭിനയിച്ച സിനിമ നമുക്ക് അരികിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് 2018 തന്നെയായിരുന്നു. 2018 ഡിസംബറിലായിരുന്നു ആ ചിത്രം റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. ഒഡിയൻ എന്ന അതേ പേരിൽ മറ്റൊരു സിനിമ കൂടി വരാനിരിക്കുന്നു. ഭൂതകാലവും ഭ്രമയുഗവും ഒക്കെ നൽകിയ രാഹുൽ സദാശിവനാണ് ആ ചിത്രവുമായിട്ട് നമുക്ക് അരികിലേക്ക് എത്താൻ പോകുന്നത്. അപ്പൊ എന്നാലും അങ്ങനെ ഒരേ ടൈറ്റിലുള്ള സിനിമ പേരുകളുള്ള മലയാളത്തിലെ സിനിമകളെ കുറിച്ചൊന്ന് നമ്മൾ കുറച്ച് സിനിമകളുടെ വിശേഷങ്ങളാണ് പങ്കുവച്ചത്. അപ്പൊ അത്തരത്തിലുള്ള സിനിമ പേരുകൾ ഓർമ്മ വരുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കതൊന്ന് മെസ്സേജിൽ പറയാം, അടുത്ത ദിവസങ്ങളിൽ നമുക്കത് ഷെയർ ചെയ്ത് പോകാവുന്നതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു മണിക്കൂറിലെ വിശേഷങ്ങൾ ഞാൻ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനു 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഖിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
3: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
4: 500 മൈക്കിളുടെ അടുത്ത് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
5: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM.

0: വചനങ്ങളിലൂടെ ദൈവം ഏറ്റവും വേഗം ശിക്ഷ നൽകുന്നത് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നതിനാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: Good afternoon. Once again, Radibuli, good afternoon to all my lovely listeners out there. Matinee Mashup in the time, cinema logathe visheshangalumayi Sandeep aanu koode join cheyyunnathu on Qatar's happiness frequency radio Suno 91.7 FM. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസാവാൻ പോകുന്നതും ചിത്രീകരണം ആരംഭിച്ച സിനിമകളെ പറ്റിയൊക്കെ തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് OTT റിലീസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്യാനാണ്. ബട്ട് ദെൻ ആ ഒരു ഇൻഫർമേഷനിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ മെസ്സേജസ് ആസ് വെൽ. ജൂൺ 22 തിങ്കളാഴ്ച ദിവസം ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം തന്നെ എല്ലാവർക്കും നേരുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും ഉഷാറായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ യാത്രയിൽ ഞാനും ജോയിൻ ചെയ്യുമ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ മെസ്സേജസിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. 5000917 ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
1: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by Joy Alukas world's favorite jeweler
6: powered by
7: Khatarne Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4001707
8: in association with
9: Doha Bank
8: make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
5: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
2: Radio Suno 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. എന്തായാലും ഒ ടി ടി റിലീസ് ആകാനിരിക്കുന്ന ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ, ഓൾറെഡി തിയേറ്റേഴ്സിലൊക്കെ പോയി കണ്ട് രസിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ടായിരിക്കാം. എങ്കിൽ പോലും അർജുൻ സർജ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഈ ഒരു സമയം മനസ്സിലേക്ക് വരുന്ന സിനിമ യെസ് ബ്ലാസ്റ്റ് തന്നെയായിരിക്കും. ബ്ലാസ്റ്റ് സിനിമ ഒ ടി ടി റിലീസിനൊരുങ്ങുകയാണ്. പ്രീതി മുകുന്ദൻ, അഭിരാമി എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ ആയി എത്തുന്ന ഈ ചിത്രം June 25 നെറ്റ്ഫ്ലിക്സ് ിലൂടെ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തും എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. May 28 തിയേറ്റേഴ്സിൽ എത്തിയ ചിത്രം മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നവാഗതനായ സുഭാഷ് കെ രാജ് സംവിധാനം ചെയ്ത ചിത്രം ഒരു ആക്ഷൻ ത്രില്ലർ ആണ്. സോ ഇഫ് യു ആർ ആക്ഷൻ ത്രില്ലർ മൂവി ലവർ, തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. ബേസിക്കലി ഐ ഫെൽറ്റ് ഇറ്റ് ലൈക്ക് എ സർവൈവൽ ത്രില്ലർ. ഒരു കുടുംബത്തിനെ ചുറ്റിപ്പറ്റി ഒരു പ്രശ്നം വരുന്നു, അതിൽ അവര് ഗൂഢാലോചനയിൽ ഏർപ്പെടുന്നു, അതിനുശേഷം അതിജീവനത്തിനുള്ള ഓട്ടപ്പാച്ചിലാണ്. വിവേക് പ്രസന്ന, ജോൺ കൊക്കൻ, അർജുൻ ചിദംബരം, പവൻ, ദിലീപൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ചിത്രം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദിസ് ഇസ് എ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. June 25 ഒ ടി ടി റിലീസ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിൽ ചിത്രം അവൈലബിൾ ആണ്. ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: അപ്പൊ ചന്ദ്രശേഖരിക്കും സൂപ്പർ ഹീറോ ആണോ?
4: You are listening to Radio Suno 91.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

ലൈഫിൽ ഒരിക്കലും തന്നെ മാറ്റി നിർത്താനാവാത്ത മറ്റൊരു സംഭവമാണ് കാത്തിരിപ്പ്. ഫൈനലി ഒരുപാട് പേരുടെ കാത്തിരിപ്പിന് ശേഷം ആ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നേരെ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് ഒരു റിലീസ് ഡേറ്റ് ആണ്. ഏത് ചിത്രമാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് അറിയാം. വെൽക്കം ബാക്ക് ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെയുള്ളത്. മാറ്റിനി മാഷപ്പൽ. And I am talking about ഈ ഒരു പെർട്ടിക്കുലർ മൂവി. ശരിക്കും പറഞ്ഞാൽ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് റോക്കിംഗ് സ്റ്റാർ യാഷ് നായകനാകുന്ന ബ്രഹ്മാണ്ഡ ചിത്രം ടോക്സിക് ദ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എ ഫെയറി ടെയിൽ ഫോർ ഗ്രോണപ്സ് എന്ന ആ ഒരു ക്യാപ്ഷനോടുകൂടിയാണ് ചിത്രത്തിന്റെ പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുന്നത്. ചിത്രം ഈ വർഷം August 26 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും എന്നുള്ള ഇൻഫർമേഷൻ വരുമ്പോൾ യാഷ് തന്നെയാണ് ഈ ഒരു അനൗൺസ്മെന്റ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവെക്കുകയുണ്ടായത്. ഒന്നും രണ്ടും ഒന്നും അല്ല, ഓൾമോസ്റ്റ് 3 years വെയിറ്റിംഗ് ആണെന്ന് നമുക്ക് പറയാം. 2023 പ്രഖ്യാപിച്ച ചിത്രമായിരുന്നു. അതിനുശേഷം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ആദ്യം March 19 റിലീസ് ആകും എന്നുള്ള ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആ ഒരു റിലീസ് ഡേറ്റും വീണ്ടും June 4 മാറ്റിയിട്ടുണ്ടായിരുന്നു. അഗൻ ഫൈനലി യാഷ് തന്നെ ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ദേർ ഇസ് എ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻ കമ്മിങ് അപ്പ്. നമുക്കൊക്കെ അറിയാന്നുള്ള പോലെ തന്നെ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കന്നഡയിലും ഇംഗ്ലീഷിലുമാണ് പ്രധാനമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതുകൂടാണ്ട് തന്നെ മലയാളം, ഹിന്ദി, തെലുങ്ക്, തമിഴ് ഭാഷകളിൽ ചിത്രം മൊഴി മാറ്റി പ്രദർശനത്തിനെത്തും എന്നുള്ള ഒരു കാര്യവും കൂടി അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. നയൻതാര, കിയാര അദ്വാനി, ഹുമ ഖുറേഷി, താര സുതാര്യ, രുക്മിണി വസന്ത് തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. നൗ ദ വെയിറ്റ് ഇസ് ഓവർ. കുറച്ച് ദിവസം കൂടി കാത്തിരുന്നാൽ മതി. എന്തായാലും നമ്മൾ ഇത്രയും ദിവസം ആ ഒരു സിനിമയ്ക്ക് വേണ്ടി, ടോക്സിക് എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഫൈനലി ഒരു ഡേറ്റ് നമ്മുടെ അരികിലേക്ക് എത്തുകയാണ്. Let's all wait for more updates of the movie and keep listening Kathas Happiness Frequency Radio Suno 91.7 FM for latest movie updates. Sandeep Anakoodi, all of the KTK, Kootu Kooda.

റേഡിയോ സനോ, റേഡിയോ സനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവവൽ.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: Radio Suno 91.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM മാറ്റിനി മാച്ചപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സിനിമകളുടെ വിശേഷങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യെസ് കാണാതെ പോയ ഏതെങ്കിലും ചിത്രങ്ങൾ ദാ ഇപ്പോഴും ഹിറ്റ് ലിസ്റ്റിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ ഞെട്ടിച്ച ഒരു സിനിമ. ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവൻ തിരക്കഥ ഒരുക്കിയ ബാലൻ ദ ബോയ് എന്ന ചിത്രം നിരൂപക ശ്രദ്ധ നേടുകയാണ്. ഓരോ പുതിയ സ്ഥലത്തേക്ക് മാറുമ്പോൾ തന്റെയും തന്റെ മകന്റെയും ഐഡന്റിറ്റിയും ഭൂതകാലവും ഒക്കെ മാറ്റിമറിക്കുന്ന ഒരമ്മയുടെ കഥയാണ് ചിത്രം പറയുന്നത്. ശരിക്കൊരു ത്രില്ലർ മൂവി എന്നതിലുപരി ഒരു അമ്മ മകനെ സംരക്ഷിക്കാനായിട്ട് ഇത് ഏതൊരറ്റം വരെയും പോവാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ സംഭവങ്ങളൊക്കെ തന്നെയാണ് ചിത്രത്തിൽ വികസിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു ചിത്രം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാലൻ എന്നുള്ള സിനിമ കാണാനായിട്ട് മറന്നു പോകണ്ട. ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ ദേ സിനിമാ ലോകത്തെ വിശേഷങ്ങളിൽ നിന്നും വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നാളെ സിനിമാ ലോകത്തെ പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. സോ അൻടിൽ ദെൻ ഞാൻ ചെറിയൊരു ടാറ്റാ ബൈ ബൈ പറയാണ്. ഈവനിംഗ് 917 ഈവനിങ്സിൽ പാക്കലാം. ദിസ് ഈസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

മോർണിംഗ്, ഗുഡ് ഈവനിങ്, അങ്ങനെ നമ്മളുടെ മാച്ച് ദി മാഷപ്പിന്റെ സമയം എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഗെയിമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പാട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ്. കാരണം അങ്ങനെ ടോട്ടൽ ഒരു സ്ട്രെസ്ഫുൾ ഡേ ഒക്കെ കഴിഞ്ഞ് കുറേ വർക്കുള്ളതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് കുറേ പണിയുള്ള പണിയൊന്നും വേണ്ട, കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പണി പോരെ. അപ്പൊ ഗെയിം ടൈമിലേക്ക് കടന്നാലോ. സോ ബേസിക്കലി ഇന്നത്തെ ഗെയിം ടൈമിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ ലൈൻ ഞാൻ പറയും, ആദ്യത്തെ ലൈൻ നിങ്ങൾ പറയണം. അതായത് ഒരു പാട്ടിൻ്റെ ഒരു ക്ലൂ എന്നുള്ള രീതിയിൽ രണ്ടാമത്തെ ലൈനായിരിക്കും ഞാൻ പറയുന്നത്, പാടുകയല്ല ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ആദ്യത്തെ ലൈൻ ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് ഏതാണ് പാട്ടെന്ന് വേഗം തന്നെ പാടി കേൾപ്പിക്കുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, അല്ലെങ്കിൽ പറഞ്ഞാലും മതി ഏതാണ് പാട്ടെന്നുള്ളത്. പക്ഷേ കറക്റ്റായിട്ട് ഞാൻ പറയുന്ന വെച്ച് കേട്ടതിന് ശേഷമാണ് പാട്ട് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ ലൈനാണ്, അതുകൊണ്ട് വലിയ പാടും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം വിളിച്ചോളൂ 444-9417-ലേക്ക്, 444-9417-ലേക്ക്. എന്തെങ്കിലും രീതിയിൽ ചെറുതായിട്ട് കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം.

ഇത് കുറച്ച് ഡിഫിക്കൾട്ട് ആയി പോയോ. എന്നാലും ഞാനൊരു എക്സാമ്പിളിന് വെറുതെ ഞാനത് പ്ലേ ചെയ്തതാ. അതിലെ ആ ഒരു രണ്ടാമത്തെ ലൈനാണ് ഞാൻ പ്ലേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയുന്നതെന്നുണ്ടെങ്കിൽ, അതിലെ ആദ്യത്തെ ലൈനാണ് നിങ്ങൾ പറയേണ്ടത്. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പാട്ട് ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ വിന്നർ ആരാണെന്ന്, അല്ലെങ്കിൽ ആ ഒരു വിന്നർ ലിസ്റ്റിലേക്ക് നിങ്ങളുടെ പേരും കൂടി എത്തുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ നേരെ ആ ഒരു നെക്സ്റ്റ് ഗിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ചാൻസും നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ

തന്നെ വിളിക്കുക. 444-9417 കോൾ ചെയ്യേണ്ടത്, 444-9417 കേട്ടോ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ലൈൻ പറഞ്ഞ് ആദ്യത്തെ ലൈൻ ഏതാണെന്ന് കണ്ടുപിടിക്കാം ഒരുമിച്ച്.

0: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance. One last day. This is the last dance. 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
2: Hi, this is Nevin Poli.
1: You're listening to Radio
2: Suno. You're listening to Radio Suno.
3: Radio Suno.
4: This is only on
1: Radio Suno 91.7 FM.
4: Brought to you by
5: Safari. World-class shopping experience. Doha, Qatar.
6: And ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: ശ്രേയ ഘോഷാൽ പാടിയ നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം. ഇതൊക്കെ അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ അഷ്ടമിയാണ് കൂടെ ഉള്ളത്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ചെറുതായിട്ടൊരു ഗെയിം സെഷനിലേക്ക് കടക്കണം. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ രണ്ടാമത്തെ ലൈൻ ഞാൻ പറയും, ആദ്യത്തെ ലൈൻ ഏതാണെന്ന് നിങ്ങൾ പറയണം.
1: ഹലോ,
0: ആരാണ്?
1: എന്റെ പേര് ജോർജി.
0: ജോർജി,
1: അതെ.
0: റെഡി ആണോ ഇന്നത്തെ നമ്മുടെ ആ ഒരു ഗെയിമിന് വേണ്ടിട്ട്?
1: റെഡിയാണ്.
0: ഓക്കെ, ദാ 30 സെക്കൻഡ്സ് തുടങ്ങാണേ, ട്രൈ ചെയ്ത് നോക്കോട്ടോ. അത്രമേൽ ഇഷ്ടമായി നിന്നയൻ, അത്രമേൽ ഇഷ്ടമായി നിന്നയൻ, ഏതായിരിക്കും പാട്ട്? ആ അതൊന്ന് പാടി നോക്കാം.
1: ജന്മമായി എത്രയോ ജന്മം.

0: ആ ശരി, അടുത്തത്. കാലങ്ങൾ മുന്നേ വന്നു, കാലങ്ങൾ മുന്നേ വന്നു.
1: എന്തെങ്കിലും ക്ലൂ ഉണ്ടോ?
0: ടൊവിനോന്റെ പാട്ടാണ്.
1: ജീവാംശമായി.
0: ആ അതെ.

സമയം കഴിഞ്ഞു, 30 seconds രണ്ടെണ്ണം പാടിട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ജോജി, ബൈ. അങ്ങനെ ദാ ജോജി അടിപൊളിയായിട്ട് തന്നെ, നല്ല രസമായിട്ട് തന്നെ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് കോൾ ചെയ്തു. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യം എന്റെ കയ്യിൽ റെഡി ആണ്. അതിന് വേണ്ടി എന്ത് ചെയ്യണം? വേഗം തന്നെ ഡയൽ ചെയ്യാം 444-917 444-917. എന്നിട്ടായിരിക്കും ഞാൻ നോക്കാം നിങ്ങൾക്ക് ആ ഒരു റൈറ്റ് ആൻസർ പറയാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. വേഗം വേഗം വേഗം വേഗം വിളിച്ചോ 444-947.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് Medical Center.
3: This is Matinee Masha, Matinee. Only on Radio Suno 91.7 FM. Matinee Masha.
4: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
1: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 റിയാലിന് പർച്ചേസ് ചെയ്യൂ, രണ്ട് റാഫിൽ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
2: അങ്ങനെ ഗോൾഡ് റേറ്റിന്റെ ആ ഒരു അപ്ഡേറ്റിലേക്ക് കടക്കുമ്പോൾ 24 ക്യാരറ്റ് ഗോൾഡിന് 508.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡിന് 469 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 444.50 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 384 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റ്. വെൽക്കം ബാക്ക്. അങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിന്റെ അപ്ഡേറ്റിലേക്ക് പോണ്ടേ. രണ്ടാമത്തെ സെറ്റ് കോൾസിൽ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം വേണ്ടിയിൽ റെഡിയാണ്. ആരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നോക്കാം.
3: ഹലോ അഷ്റഫ്.
2: അഷ്റഫേ, റെഡി ആണോ? ആണോ. ഓക്കെ, 30 സെക്കൻഡ് ടൈം ഉണ്ടാവും. 30 സെക്കൻഡിൽ ആ ഒരു പാട്ടിന്റെ രണ്ടാമത്തെ ലൈൻ ഞാൻ പറയും, ആദ്യത്തെ ലൈൻ അഷ്റഫ് പറയണം കേട്ടോ. ശ്രമിച്ചു നോക്കിയോളൂ. ഏതോ മിഴിനീരിൽ ശ്രുതി മീട്ടുന്നു. ഏതോ മിഴിനീരിൽ ശ്രുതി മീട്ടുന്നു. അതൊന്ന് പാടി നോക്ക്, കിട്ടും. നല്ല ഫേമസ് സോങ് ആണ്. ഓക്കെ, ഏതോ മിഴിനീരിൽ ശ്രുതി മീട്ടുന്നു മൂക്കം.

0: അതെ അതെ അതെ 30 seconds പോയിട്ടോ, കഴിഞ്ഞു. യെസ്, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ചായ ഒക്കെ കുടിച്ചോ?
1: കുടിക്കാൻ പോകുന്നതാ.
0: എങ്ങോട്ടേക്കാണ് യാത്ര? ആ, ഇനിയും വിളിക്കണം അപ്പോ. ശരി ട്ടോ, ബൈ ബൈ ബൈ. അങ്ങനെ ആ ഒരു സെക്കൻഡ് റൗണ്ട് ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എൻ്റെ ഒരു ലാസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, വേഗം ഡയൽ ചെയ്യുക 444-9177. ഇന്നത്തെ വിജയി ആരാകുന്നു എന്ന് നമുക്ക് നോക്കണ്ടേ? അപ്പൊ വേഗം തന്നെ ഡയൽ ചെയ്തോളൂ 444-9177 കേട്ടോ.

0: സുനോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം. ബാലൻ ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Spotify
0: and
1: Ghana.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളകുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
3: വെൽക്കം ബാക്ക് മാറ്റിനി മാഷപ്പ് അഷ്ടമിയാണ് കൂടെയുള്ളത്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗെയിമിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. ആരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം.
4: ഹലോ,
3: ആരാണ്?
4: ഗുഡ്
3: ആഫ്റ്റർനൂൺ ജിഷാദ്. എവിടുന്ന ഇപ്പൊ വിളിക്കുന്നത്?
4: ഞാൻ വിളിക്കുന്നത് ദോഹയിൽ.
3: സെക്കൻഡ് ലൈൻ ഞാൻ പറയും, അപ്പൊ ഫസ്റ്റ് ലൈൻ ഏതാണെന്ന് കണ്ടുപിടിച്ച് പറയണം.
4: ഓക്കെ,
3: ശരി. 30 seconds തുടങ്ങാണേ. നെഞ്ചിലോലും വെണ്ണിലാവിൻ. അതിലെവിടെ? പക്ഷെ ഞാനീ പറഞ്ഞത് നെഞ്ചിലോലും വെണ്ണിലാവിൻ എന്നല്ലേ. ഓക്കെ, അടുത്തത്.
4: ഓക്കെ,
3: മുത്തുപോലെ നിന്നെ നെഞ്ചിൽ കാത്തു വെച്ചോളാം. ഷേ, ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ഞാൻ ആദ്യത്തെ പാട്ട് ഏതാണെന്ന് പറയട്ടെ? നെഞ്ചിലോലും വെണ്ണിലാവിൻ. അതാ സിഗ്നലാണ് പ്രശ്നം. പിന്നെ ഇനി മറ്റേ പാട്ട് ഏതാന്ന് പറയട്ടെ? മുന്തിരി പടം പോത്ത് നിക്കണം പോലെ നിന്നെ നെഞ്ചിൽ കത്ത് വെച്ചോളാം. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ടോ.
4: ഓക്കെ
3: ഓക്കെ, ഷുവർ ഷുവർ. ചായ ഒക്കെ കുടിച്ചോ?
4: ഇല്ലടോ, ഞാൻ ഓഫീസിലേക്ക്.
3: വീട്ടിൽ പോയിട്ട് കുടിക്കാന്നല്ലേ?
4: വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കും.
3: അടിപൊളി, സൂപ്പർ. അപ്പൊ എന്തായാലും ഹാപ്പി ഹാപ്പി ആയിട്ടിരുന്നോളൂ. ഹാവ് എ ഗുഡ് ഈവനിങ്. ഓക്കെ
4: ഓക്കെ,
3: ബൈ ബൈ. ഇതാരാണ്? ഫയാസ്. റെഡിയാണോ ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന് വേണ്ടിട്ട്? ഓക്കെ, ദാ 30 seconds തുടങ്ങാണേ. മുത്ത് പോലെ നിന്നെ നെഞ്ചിൽ കാത്തു വെച്ചോളാം. ഏതാണ് പാട്ട്? സമയം പോന്നു.
5: പാടം.
3: ആ ഓക്കെ, അടുത്തത്. നെഞ്ചിലോലും വെണ്ണിലാവിൻ. നെഞ്ചിലോലും വെണ്ണിലാവിൻ. സമയം കഴിഞ്ഞു. സംഭവം നെഞ്ചിലോലും വെണ്ണിലാവിൻ. ഞാൻ പറയും, നിങ്ങൾ പാട്ട് കണ്ടുപിടിക്കണം, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഗെയിം ഇവിടെ ഓവർ ആയിരിക്കുന്നു. ടോട്ടലി എന്താ പറയാ, വൈറ്റപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഞാൻ ഇന്ന് പാട്ട് പറയും, രണ്ടാമത്തെ ലൈൻ പറയും, നിങ്ങൾ ആദ്യത്തെ ലൈൻ പാടണം. അപ്പൊ ആ ഒരു ഗെയിമിലേക്ക് ഒരുപാട് പേര് വിളിച്ചു. മിക്കവരും രണ്ട് പാട്ടൊക്കെ പറയാനായിട്ട് സാധിച്ചു, പക്ഷെ രണ്ടിൽ കൂടുതൽ ആരും ഇന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ അതിഗംഭീരമായിട്ട് ഒരുപാട് പേര് ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും വിളിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം കൺഗ്രാചുലേഷൻസ് ആൻഡ് എവറി വൺ റിയലി ഡിഡ് വെൽ. ചായയൊക്കെ കുടിക്കാൻ ഇറങ്ങിയവർക്ക് അതല്ല ഇനിയിപ്പോൾ നാരങ്ങ വെള്ളം മതി എന്ന് വിചാരിച്ചിറങ്ങിയ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും നല്ല പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട് സന്ദീപ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 9:17 ഈവനിങ്സ് കേൾക്കാനായിട്ട് മറക്കണ്ട. നല്ല ചൂടോടെയുള്ള വാർത്തകളും കൂടെ ഉണ്ടാവും. അപ്പോൾ ചൂട് ചൂടായിട്ട് പോട്ടെ, അടിപൊളിയായിട്ട് പോട്ടെ, നല്ലൊരു പാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.

0: on 7 evenings. Only on Radio Suno 91.7 FM. Joy Alukas 917 Evenings. Presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: In association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Hello, hello, hello. Good evening, good evening. Welcome, welcome to Radio Suno 91.7 FM. 917 Evenings in the time. Sandeep Anand kude join cheyyunnathu. Studio clockil samayam 5 mani kazhinju 1 minutum 39 secondum. June 22 thinkalaichu divasam. എന്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം, ഒരുപാട് ഫാക്ട്സും ഫണ്ണും അപ്ഡേറ്റ്സും ആയിട്ടൊക്കെ ഞാനും നിങ്ങളുടെ കൂടെ കൂടെയാണ്. ഇന്നത്തെ ദിവസം നമുക്ക് സംസാരിച്ചു പോകാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ബട്ട് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ഓൾ ദാറ്റ്, ജൂൺ 22 പ്രത്യേകത, ആ ഒരു പ്രത്യേകതയോടുകൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊക്കെ തന്നെ എപ്പോഴും സ്ട്രെസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് മഴ റിലേറ്റ് ചെയ്തിട്ടുള്ള സൗണ്ട്സും കാര്യങ്ങളും ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരുപാട് പേര് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ ആ ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ കൂടിയാണ്. വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേയുടെ പ്രത്യേകത, നമ്മൾക്ക് ശരിക്കും ഒരു അവയർനെസ് തരാനായിട്ട് ഓൺ ഗോയിങ് ഡിഫോറസ്ട്രേഷൻ മാത്രമല്ല, ഒരുപാട് രീതിയിൽ തന്നെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് റെയിൻ ഫോറസ്റ്റുകൾ നമ്മൾ പ്രിസേർവ് ചെയ്യേണ്ടത്, അതെന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്, കോമൺ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കമ്മെമറേഷൻ ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ദിവസത്തെ ഇമ്പോർട്ടൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആ എഫക്റ്റൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടും റെയിൻ ഫോറസ്റ്റുകളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പ്രിസർവേഷനും ആ ഒരു കമ്മെമറേഷൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോകാം. ബട്ട് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ഓൾ ദാറ്റ്, എല്ലാവർക്കും തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഈവനിങ് വിഷസ് പറയുമ്പോൾ ഇന്നത്തെ ദിവസത്തെ ആ ഒരു സ്പെഷ്യാലിറ്റി കൂടെ എത്തിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ്

വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഫേവറേറ്റ് ബർത്ത്ഡേ വിഷസ്, ആനിവേഴ്സറി വിഷസ്, അത് മാത്രമല്ല മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടെങ്കിൽ ആ വിഷസൊക്കെ അയച്ചോളൂ 5000917. നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 8 മിനിറ്റും 52 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കുതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ഹായ്, ദിസ് വിജയ് ബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4000 1707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards apply before June 30th TNC apply
0: and
4: Marza Hypermarket be fresh be you visit your nearest store today
5: Welcome back once again. Radio Sonora 91.7 FM 917 Evenings in the time aanu. Sandeep aanu koode join cheyyunnathu. Studio clockil samayam 5 mani kazhinja 15 minutum 48 secondum. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് ആണ്. വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ. നമ്മൾ മഴ റിലേറ്റ് ചെയ്ത് കുറച്ച് പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് വരികയായിരുന്നു. ആൻഡ് ഓൾസോ ജസ്റ്റ് പാട്ടുകൾ മാത്രമല്ല, നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആസ് ഐ സെഡ്, ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ, ആസ് ഇൻ നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഇപ്പോൾ മാറുന്ന ആ ഒരു ടെമ്പറേച്ചറിലെ എക്സ്ട്രീംനെസ്, നമ്മുടെ ഒരു വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാമെന്നുള്ളതാണെങ്കിലും ഇടയ്ക്കൊരു ഓർമ്മിപ്പിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നിയത് കൊണ്ടാണ് June 22 വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ ആണ് എന്നുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഈ ഗുഡ് ഈവനിങ് വിഷസും ഒരുപാടധികം വിഷസ് ഇങ്ങനെ വരുന്നുണ്ട്. രവിശങ്കർ, ഹലോ ഗുഡ് ഈവനിങ്, ആർ ജെ സന്ദീപ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് വന്നേക്കുന്നത്. ഗുഡ് ഈവനിങ് രവി ബ്രോ. ആൻഡ് ഓൾസോ റിയ ഗുഡ് ഈവനിങ് വിഷസ് പറയുന്നുണ്ട്. അഖിൽ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. രമേഷിൻ്റെ ഗുഡ് ഈവനിങ് വിഷസ് വന്നിട്ടുണ്ട്. ജെയ്സൺ, സമീർ, അതേപോലെ ഫാത്തിമ ഗുഡ് ഈവനിങ് പറയുന്നു. ദീപക് ഗുഡ് ഈവനിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ബർത്ത്ഡേ വിഷ് കൂടി പറയാമോ എന്നാണ് മെസ്സേജ് ആയിട്ട് അയച്ചിരിക്കുന്നത്. എൻ്റെ വൈഫ് ദേ ഒത്തിരി നാൾക്ക് ശേഷം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് ഖത്തറിൽ ജോലി ചെയ്യാനായിട്ട് എത്തിയിരിക്കുകയാണ്. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി എ സർപ്രൈസ് ബർത്ത്ഡേ വിഷ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ദീപകിൻ്റെ വിഷസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള വിഷസ് അറിയിച്ചിരിക്കുന്നത് ആര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. സോ വിഷിംഗ് എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ടു ആര്യ.

ഓൾറൈറ്റ്, ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ബർത്ത്ഡേ വിഷസ് ദ ആര്യയുടെ അടുത്തേക്ക് എത്തിക്കുകയാണ്. ആൻഡ് ദീപക് ബ്രോ, ദ ആസ് പ്രോമിസ്ഡ്, ഞാൻ ആ ഒരു വിഷ് എത്തിച്ചിട്ടുണ്ട്. റഫീഖ് ഗുഡ് ഈവനിങ് വിഷസ് അയച്ചിട്ടുണ്ട്. സുബേർ ഗുഡ് ഈവനിങ് പറയുന്നു. വിഷ്ണു ഗുഡ് ഈവനിങ്. ആൻഡ് ഇനി ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ്, 15th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന കരീമിനും ആദിലയ്ക്കും വേണ്ടിയിട്ടുള്ള വിഷസ് ആണ് അടുത്ത് വന്നേക്കുന്നത്. കരീം ബ്രോ തന്നെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ കരീമിനും ആദിലയ്ക്കും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ് കൂടെ പറയുന്നു. ഫ്രം ദി എൻടയർ ടീം ഓഫ് റേഡിയോ സുനോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. And on that note, ദാ ഏറ്റവും മനോഹരമായി ഒരു ഈവനിങ് ടൈം, എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് അങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ, ഹിയർ നല്ല മഴയാണ്. ഉഷ മാത്യു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഉഷ മാത്യു എവിടെ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്? ഓക്കെ, തൃശ്ശൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മഴയൊക്കെ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ഈവനിങ് ഡേ ഞാനും കൂടെ കൂടുകയാണ്. എവ്രിബഡി ഔട്ട് ദെയർ, അടിപൊളി കുറേ പാട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാട്ടുകൾ മാത്രമല്ല, നിങ്ങളുടെ ഫേവറേറ്റ് മഴ സോങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ദ വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേയിൽ ഞാൻ ആ പാട്ടൊക്കെ കേൾപ്പിക്കാനും റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ആൽ ബി ബാക്ക് വിത്ത് വെരി ഫൺ ലവിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്. This is the last dance.
3: One last dance. This is the last dance.
2: 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
4: In association with
5: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
6: Let's play football.
2: Football Mania.
7: ഫിഫയുടെ ചരിത്രത്തിലെ 100-ാം മത്സരം എപ്പോഴായിരുന്നു? അത് 1954 ഓസ്ട്രിയ വേഴ്സസ് ഉറുഗ്വേ ആയിരുന്നു. 500-ാം മത്സരം 94 ഗ്രീസ് വേഴ്സസ് നൈജീരിയയും അർജന്റീന വേഴ്സസ് ബൾഗേറിയയുമായിരുന്നു. ഇനി ഫിഫയുടെ ലോകകപ്പ് ചരിത്രത്തിലെ 1,000-ാമത്തെ മത്സരം, അത് ഈ ലോകകപ്പിലാണ് സംഭവിച്ചത്. ജപ്പാൻ ടുണീഷ്യ മത്സരം. എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ജപ്പാൻ ടുണീഷ്യയെ പരാജയപ്പെടുത്തി.
8: Evenings.

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgut thudangi authentic Arabic cuisine de ruji ariyam call 4001707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatari Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatari Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു 917 ഈവനിങ്സ് ജൂൺ 22 തിങ്കളാഴ്ച ദിവസം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ ദേ നമുക്കൊരു ബർത്ത്ഡേ വിഷ് കൂടി വന്നിട്ടുണ്ട് ആ ഒരു ബർത്ത്ഡേ വിഷിലേക്ക് വരുമ്പോൾ വിപിൻ ആണ് മെസ്സേജ് അയച്ചേക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള വിഷസ് അഖിൽ എന്നാണ് ഫ്രണ്ടിൻ്റെ പേര് കേട്ടോ അപ്പോൾ അഖിലിന് ഒരു അടിപൊളി വിഷസ് അറിയിക്കണം എന്നുള്ള ഒരു മെസ്സേജ് വരുമ്പോൾ ഹൗ ക്യാൻ ഐ നോട്ട് വിഷ് അഖിൽ എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദി എൻറ്റയർ ടീം

0: അങ്ങനത്തെ ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട്, നമ്മുടെ ബർത്ത്ഡേ അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ഒരു ചെറിയ ഗെയിമിലേക്കാണ്. ആക്ച്വലി വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് സംതിങ്. ഇന്ന് June 22 വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ തന്നെ കുറച്ച് മുന്നേ പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാമെന്നുള്ള കാര്യമായിരിക്കാം, പക്ഷേ എപ്പോഴും ഒരു ഫാക്ട്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ മിസ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു നോ അബൌട്ട് ദാറ്റ്. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
0: അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിന് റെഡി ആണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ക്യൂബിക്കൽ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ബോക്സ്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ക്ലൂസൊക്കെ തരാം, ബട്ട് ആദ്യത്തെ ആ ഒരു ചോദ്യത്തിലേക്ക്, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ്, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റെയിൻ ഫോറസ്റ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ആ ഒരു റെയിൻ ഫോറസ്റ്റിൻ്റെ പേരായിരിക്കും. പക്ഷേ ഏത് സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പെട്ടെന്ന് അയച്ചു തുടങ്ങിക്കോളൂ 5000917ലേക്ക്. ആൻസർ അയക്കുന്ന ലക്കി വിനേഴ്സിനെ കാത്ത് കുറച്ചധികം ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ബട്ട് ദെൻ യെസ്, ലെറ്റ് ഇറ്റ് ബി ഓൺ സൈഡ്. നമുക്ക് ആദ്യം ചോദ്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് ഏതാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം, പക്ഷേ അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്, വെയർ ഇസ് ഇറ്റ് ലൊക്കേറ്റഡ്, ഇതാണ് എൻ്റെ ചോദ്യം. പെട്ടെന്ന് ആൻസേഴ്സ് പോന്നോട്ടെ.
1: 917 evenings game box.
0: അപ്പോൾ സെർച്ച് ഫോർ ദ ആൻസർ ബിഗിൻസ് റൈറ്റ് നൗ. ആ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അടിപൊളി ഒരു പാട്ടിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 917 ഈവനിങ്സിൽ സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: 91.7 FM.
1: Qatar's happiness frequency. Radio Sunu.
2: Today's Go Rate Update brought to you by Sky Jewelry.
3: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് €500 പർച്ചേസ് ചെയ്യൂ. രണ്ട് റാഫിൽ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
4: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 ക്യാരറ്റ് ഗോൾഡ് 384 ഖത്തോറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 444.50 ഖത്തോറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 469 ഖത്തോറിയാൽ, 24 ക്യാരറ്റ് ഗോൾഡ് 508.50 ഖത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹലോ, ദിസ് ഇസ് ഐശ്വര്യ ലക്ഷ്മി.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4000 1707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatri riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. June 22 തിങ്കളാഴ്ച ദിവസം മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിങ് ഡേ നമ്മൾ വീണ്ടും ഒരു ഡ്രൈവിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയൊക്കെ പറഞ്ഞുപോയി. അത് ബേസ് ചെയ്ത് ഒരു ഗെയിമിങ്ങിനെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. വി ഓൾ ആർ സ്റ്റിൽ ഇൻ സൈഡ് ദാറ്റ് ബോക്സ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
5: ഓക്കേ, അപ്പൊ ഇന്ന് നമുക്ക് ഗെയിം ബോക്സിന്റെ അകത്തു നിന്ന് പുറത്ത് വരണമെങ്കിൽ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് ഇവിടെ ഈ ആദ്യത്തെ ലിസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്. സിദ്ദിഖ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദെൻ കുറച്ചുപേരൊക്കെ തന്നെ വളരെ വേഗമായിട്ടുള്ള ഒരു ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏത് രാജ്യമാണെന്നുള്ളത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. റജി മത്തായി ആൻസർ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ആൻസർ തന്നെയാണ്. ബാരിസ് എനിക്കൊരു ഓഡിയോ മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. ബാരിസ് ബ്രോ, ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. തോമസ് പറഞ്ഞിരിക്കുന്നത് ചിറാപ്പുഞ്ചിയാണോ ആസാം ഇന്ത്യ എന്ന് ചോദിക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി തോമസ് ബ്രോ ആൻസർ ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഹരിലാൽ റൈറ്റ് ആൻസർ പറയുന്നുണ്ട്, ആൻഡ് ഓൾസോ സജീർ റൈറ്റ് ആൻസർ. അതേപോലെ തന്നെ മിഥുൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജോസി തോമസ് ആൻസർ പറയുന്നു. ബട്ട് ദെൻ ജോസി തോമസ് കുറച്ചുകൂടി ഒന്ന് സ്പെസിഫിക് ആയിട്ട് ആൻസർ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഏത് രാജ്യമാണെന്നുള്ളത് കിട്ടും. അതുൽ വെനി റൈറ്റ് ആൻസർ. വിനീത് മോഹൻ പറഞ്ഞിരിക്കുന്നത് ശരി ഉത്തരമാണ്. ജാസ്മിൻ റൈറ്റ് ആൻസർ പറയുന്നു. ഉഷ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്ര പേരും തന്നെ റിസർച്ച് ചെയ്ത് നമുക്ക് ആ ഒരു ആൻസർ പറഞ്ഞു തരുമ്പോൾ കുറച്ചധികം പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, എന്താണ് ആവോ ചോദിച്ച ചോദ്യം എന്നുള്ളത്. ഇന്ന് വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ ആണ്. സോ അതിനെ ബേസ് ചെയ്ത് വന്ന ചോദ്യം, ലോകത്തെ തന്നെ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് ഏതാണെന്നുള്ളത് നമുക്കറിയാം. 60% ഓളം ഈ ഒരു റെയിൻ ഫോറസ്റ്റിൻ്റെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പെർട്ടിക്കുലർ രാജ്യത്താണ്. അത് ഏത് സ്ഥലമാണ്, അത് ഏത് രാജ്യമാണെന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. പെട്ടെന്ന് ഏത് സിറ്റിയാണെന്നുള്ളത് പറഞ്ഞാൽ മതി, പെട്ടെന്ന് അയച്ചോളൂ 5000917 ലക്കി വിനേഴ്സിനെ വെയിറ്റ് ചെയ്ത് ഒരു ഗിഫ്റ്റ് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. And here we go. This is our game box.
1: 917 evenings game box.
5: അങ്ങനെ ഗെയിം ബോക്സിൽ നിന്നും പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് അപ്ഡേറ്റ്സ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് ആൻസേഴ്സ് അയക്കാനായിട്ട് മറക്കണ്ട, ഞാൻ വെയിറ്റിംഗ്. ദാ മനോഹരമായിട്ടുള്ള ഒരു പാട്ടിലേക്ക് തന്നെ പോകുന്നു. നിങ്ങളുടെ നേരം കറക്റ്റ് ആണോ എന്നുള്ളത് അറിയണോ അറിയണോ എന്നാൽ ദേ നേരത്തിലെ തന്നെ ഒരു പാട്ടിലേക്ക്. സച്ചിൻ വാരിയർ പാടിയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ്. കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്.

0: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: ബ്രോട്ട് ടു യു ബൈ
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
6: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
7: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. 917 evenings.

0: 917 evenings only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4000 1707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome, welcome, welcome back once again. Radio Suno 91.7 FML 917 evenings at a time. Sandeep Aadu Kool join in the studio clock. Samayam 6 mani kazhinja 2 minutum 48 secondum. യെസ് യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് തന്നെ. അതിലും മനോഹരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഗെയിം ബോക്സ്.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
5: All right. അപ്പോൾ എന്തായാലും ഗെയിം ബോക്സിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് തന്നെ ആൻസേഴ്സ് അയച്ചിട്ടുണ്ട്. സെക്കൻഡ് ലിസ്റ്റിലേക്ക് റജി മത്തായി റൈറ്റ് ആൻസർ പറയുന്നു, സിദ്ദീഖ് റൈറ്റ് ആൻസർ, ജൂസി റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഷാഫിയുടെ റൈറ്റ് ആൻസർ ഉണ്ട്, അതേപോലെ തന്നെ അഖിലേഷ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമിതിൻ്റെ റൈറ്റ് ആൻസർ ഉണ്ട്, ആൻഡ് ദീപക് റൈറ്റ് ആൻസർ പറയുന്നു, റഫീഖ്, സുബേർ, വിഷ്ണു റൈറ്റ് ആൻസേഴ്സ് തന്നെയാണ്. കുറച്ചുകൂടി ഡിഫൈൻ ചെയ്ത് ഒന്ന് ആൻസർ പറയാമോ എന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ബേസിക്കലി എല്ലാവരും തന്നെ സൗത്ത് അമേരിക്കൻ രാജ്യം എന്നുള്ള രീതിയിൽ ചുരുക്കിക്കളഞ്ഞു. അപ്പോൾ എന്താണ് ചോദ്യം എന്നല്ലേ, ആ ഒരു ചോദ്യത്തിലേക്ക് തന്നെയാണ് ഞാൻ വീണ്ടും വരുന്നത്. ഇന്ന് ജൂൺ 22 എന്ന് പറയുന്ന ദിവസം വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ ആണ്. സോ റെയിൻ ഫോറസ്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം, ലോകത്തെ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് ഏതാണെന്നുള്ളത് നമുക്കറിയാം, പക്ഷേ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓൾമോസ്റ്റ് 60% ഈ ഒരു റെയിൻ ഫോറസ്റ്റിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ

0: രാജ്യത്താണ് കാണാനായിട്ട് പറ്റുക. അപ്പോൾ ഏതാണ് സ്ഥലം എന്നുള്ളത് ഡൗട്ട് ഒന്നും വേണ്ട, ബ്രസീൽ തന്നെയാണ്. ബ്രസീൽ, യെസ്. അപ്പോൾ ബ്രസീൽ എന്നുള്ള ഉത്തരം തന്നെ എനിക്ക് തോന്നുന്നു അയച്ചവർ ഒന്നുകൂടി അത് കൺഫേം ചെയ്ത് സൗത്ത് അമേരിക്കൻ രാജ്യമായ ബ്രസീൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൺഫർമേഷനോടുകൂടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ പറഞ്ഞു പോകുമ്പോഴത്തേക്കും ഒരു പക്ഷേ രണ്ടാം സ്ഥാനം ഏത് സ്ഥലത്തിനാണ്, ഏത് രാജ്യത്തിനാണെന്നുള്ള കൺഫ്യൂഷൻ കാണും. അപ്പോൾ ഒരു കൺഫ്യൂഷനും വേണ്ട. കോങ്കോ റെയിൻ ഫോറസ്റ്റ് സെൻട്രൽ ആഫ്രിക്കയിൽ ഉള്ള ആ ഒരു കോങ്കോ റെയിൻ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന റെയിൻ ഫോറസ്റ്റ് ആണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ റെയിൻ ഫോറസ്റ്റ് വിശേഷങ്ങൾ പറയുമ്പോൾ ദാ ഇന്ന് നമ്മൾ ഇപ്പോ ഔട്ട് ആവുന്നത് ആ ഒരു ഗെയിം ബോക്സിൽ നിന്നുമാണ്.
1: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
0: ചോദ്യത്തിൻ്റെ ഉത്തരവൊക്കെ കണ്ടുപിടിച്ചിരിക്കുമ്പോൾ ഇനിയും കുറച്ചേറെ ചോദ്യങ്ങൾ വരാനായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റ്സിനായിട്ട് വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 9:35 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Water bill. Stay hydrated and stay tuned.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: Brought to you by
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
5: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
6: കൺമണിപ്പൂവേ കണ്ണാടി പൂവേ.
7: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.9.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam call 4001707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം വൺസ് അഗൈൻ ടു റേഡിയോ സുനോ 91.7 FM 917 ഈവനിംഗ്സ് എന്ന ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 17:19 ഈ ഒരു ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ, യെസ്, നമ്മളൊരു ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഫ്ലൈറ്റ്.
6: ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്സ്.
7: ബോർഡിംഗ് പാസ്. Dear passengers, have a safe and comfortable flight.
5: വളരെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക്. സോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന പല ഭാഗങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാനും ചീപ്പസ്റ്റ് ആയിട്ടുള്ള എയർലൈൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുകയായിരിക്കും. ബട്ട് ദെൻ ഈ ഒരു ടൈമിൽ നമുക്ക് പറയാനുള്ള അപ്ഡേറ്റ്, കുവൈറ്റ് സിറ്റിയിലേക്ക് ട്രാവൽ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ദ ഫ്ലൈറ്റ്സിൻ്റെ റിസംഷൻ ഓൾറെഡി ഖത്തർ എയർവേസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സർവീസും കാര്യങ്ങളും ഒക്കെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻസ് വളരെ കാലമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇന്നലെ തൊട്ട് ആ സർവീസസ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ ടെർമിനൽ T4 നിന്നായിരിക്കും എല്ലാ ഫ്ലൈറ്റ്സും ഹാൻഡിൽ ചെയ്യുക എന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടി ഖത്തർ എയർവേസ് നമുക്ക് ഒഫീഷ്യലായിട്ട് പറയുന്നുണ്ട്. ഇതിന് കൂടാണ്ട് തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ, അതായത് സ്പെഷ്യലി കുവൈത്തിലേക്കുള്ള ട്രാവൽസിൽ, പെറ്റ് സർവീസ്, അനിമൽസ്, ഇതൊക്കെ തന്നെ കറൻ്റ്ലി അൺഅവൈലബിൾ ആണ് ഈ സർവീസ് ഒക്കെ തന്നെ. അൺടിൽ ഫെർദർ നോട്ടീസ് എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ആസ് ഓഫ് നൗ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരിയിലേക്ക് എത്തിക്കുമ്പോൾ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു, ഖത്തർ എയർവേസ് അനൗൺസ് ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റ്സ് ടു Kuwait has started officially June 21 മുതൽ, അതായത് ഇന്നലെ മുതൽ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. T4 ടെർമിനലിൽ നിന്നുമായിരിക്കും എല്ലാ ഫ്ലൈറ്റ്സും ഹാൻഡിൽ ചെയ്യുക എന്നുള്ള അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. ഇത് കൂടാണ്ട് തന്നെ പെറ്റ്സ് ആൻഡ് ഓൾസോ സർവീസ് അനിമൽസിനെ കൊണ്ടുപോകാനായിട്ടുള്ള ഇപ്പോൾ ആ ഒരു സർവീസ് അവൈലബിൾ അല്ല, അത് കറൻ്റ്ലി അൺഅവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ അൺടിൽ ഫെർദർ നോട്ടീസ് ആയിരിക്കും ഈ ഒരു കാര്യം, അതിൻ്റെ ആ ഒരു ഹോൾഡ് ഉണ്ടാവുക എന്നുള്ള അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ട്രാവലൊക്കെ പ്ലാൻ ചെയ്യുന്നവർ ഏറ്റവും സേഫ് ആയിട്ട് തന്നെ ട്രാവൽ പ്ലാൻ ചെയ്യുക. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പോളിസീസ്, എസ്പെഷ്യലി വെൻ യു ക്യാരി എ പവർ ബാങ്ക്, അത് രണ്ടിൽ കൂടുതൽ പവർ ബാങ്ക്സ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല, 100 mAh താഴെ ആയിരിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ റീഡ് ദ ഗൈഡ് ലൈൻസ്, എല്ലാ എയർലൈൻസിൻ്റെയും തന്നെ ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് വായിച്ചതിന് ശേഷം ട്രാവൽ പ്ലാൻ ചെയ്യാം.
6: ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്സ്.
7: Boarding pass. Dear passengers, have a safe and comfortable flight.
5: Yes, appo ellarum safe aayittum കംഫർട്ടബിൾ ആയിട്ടും ട്രാവലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസിസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: 917 evenings.

0: വചനങ്ങളിലൂടെ.
1: ഒഴുകുന്ന നദിക്കരയിലാണെങ്കിൽ പോലും വെള്ളം നിങ്ങൾ മിതമായി ഉപയോഗിക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Today's Go Rate Update brought to you by Sky Jewelry.
8: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 riyal പർച്ചേസ് ചെയ്യൂ. രണ്ട് റാഫിൽ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
9: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 carat ഗോൾഡ് 382.50 ഖത്തറിയാൽ, 21 carat ഗോൾഡ് 442.50 ഖത്തറിയാൽ, 22 carat ഗോൾഡ് 467 ഖത്തറിയാൽ, 24 carat ഗോൾഡ് 507 ഖത്തറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
7: You are listening to Radio Suno 91.7 FM. 91.7 FM.
10: Qatar's happiness frequency.
7: Radio Suno.
11: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
12: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
13: ഹലോ, ഞാൻ അനുസിതാര.
14: അനുസിതാര,
12: യു ആർ ലിസ്ണിംഗ് ടു
13: റേഡിയോ സുനോ 91.7.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4000 1707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatri riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനോ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈമാണ് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 42 മിനിറ്റും 23 സെക്കൻഡും അങ്ങനത്തെ മറ്റൊരു ഈവനിങ് ടൈം നമ്മൾ June 22 പ്രത്യേകതകളും അല്ലാതെ കുറേയേറെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ട്രാവൽ ബേസ് ചെയ്ത് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇനി നേരെ പോകുന്നത് നമുക്ക് വളരെ പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളിലേക്കാണ്. ആൻഡ് ആ ഒരു കാര്യം പറയുമ്പോൾ നമുക്കൊക്കെ തന്നെ ജനറേഷൻസ് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുന്നു. വാട്ട് എവർ ആ ജനറേഷൻസ് ആർ, ചിലപ്പോൾ ഗ്രേറ്റസ്റ്റ് ജനറേഷൻ, സൈലന്റ് ജനറേഷൻ, ബേബി ബൂമേഴ്സ്, ജെനെക്സ്, മില്ലിയനിയൽസ്, ജെൻസി, ഇനി ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, അങ്ങനെ ഒരുപാട് എന്താ ജനറേഷൻസ് ഒക്കെ വരാൻ കിടക്കുന്നു. അപ്പോൾ എല്ലാ ജനറേഷൻസിനും തന്നെ ആപ്ലിക്കബിൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. എസ്പെഷ്യലി ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം, മില്ലീനിയൽസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളിത് മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഒരിക്കലെങ്കിലും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. പക്ഷേ അതൊരു ട്രെൻഡാണോ ട്രെൻഡ് അല്ല, പക്ഷേ എന്നാലും ഒരുപാട് പേരുടെ മനസ്സമാധാനത്തിന് കാര്യമാകുന്ന ഒരു ചെറിയ അപ്ഡേറ്റ് ആണ് ഇനി എനിക്ക് പറയാനുള്ളത്. ആ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചോദ്യവും കൂടി ചോദിക്കാനുണ്ട്. 1883 മുതൽ 1900 വരെ, 900 എന്ന് തന്നെയല്ലേ പറയുന്നത്, ഓക്കെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. 1883 മുതൽ 1900, അതായത് 1900s വരിക്കും ഉള്ള ആ ഒരു ജനറേഷനെ നമ്മൾ വിളിക്കുന്നത് എന്താണെന്നുള്ളത് ഒന്ന് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. ഇത് ബേസ് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്, ഐ മീൻ ആ ഒരു ജനറേഷൻ മാത്രമല്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാനുണ്ട്. ഐ വിൽ ബി ബാക്ക് വെരി സൂൺ വിത്ത് ദാറ്റ് അപ്ഡേറ്റ്. അപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ഇൻബോക്സിൽ വേണ്ടത് 1883 മുതൽ 1900s വരയ്ക്കും വരുന്ന ജനറേഷനെ വിളിക്കുന്നത് എന്താണെന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക 5000 00 917 ലേക്ക്. ഐ വിൽ ബി ബാക്ക് വിത്ത് എ വെരി ഇൻട്രസ്റ്റിംഗ് അപ്ഡേറ്റ്.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million Rials.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Rial ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 Rialo അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഖിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
0: 917 evenings.

0: 917 evenings only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
1: In association with
3: Doha Bank,
1: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് സ്ട്രെസ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പല രീതിയിലുമായിരിക്കും. എന്തായാലും ആ ഒരു രീതികൾ മാറിക്കൊണ്ടേയിരിക്കും, നോ മാറ്റർ വാട്ട് എക്സാക്ട്ലി ജനറേഷൻ യു ആർ ഫ്രം. ഞാൻ കുറച്ച് മുന്നേ ചോദിച്ച ഒരു സംഭവമായിരുന്നു, നമുക്കൊരു കാലഘട്ടം തന്നു കഴിഞ്ഞാൽ ഏതാണ് ജനറേഷൻ? ഇതൊക്കെ നമുക്കറിയാം, ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോകുന്നതും അറിഞ്ഞു പോകുന്ന കാര്യങ്ങളുമാണ്. പക്ഷേ ഏറ്റവും അധികം നമ്മളെ അതിശയിപ്പിക്കുന്ന, സർപ്രൈസ് ചെയ്യുന്ന ഒരുപാട് ഫാക്റ്റുകൾ ദാ ഇന്നത്തെ ലോകത്ത് കാണാറുണ്ട് എന്ന് പറയുമ്പോൾ, ഹാവ് യു എവർ തോട്ട് ഓഫ് ദിസ്? ജനറേഷൻ എക്സിനെ പറ്റി ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അരുൺ പറയുന്നു ഇത് ഗ്രേറ്റസ്റ്റ് ജെൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാലഘട്ടം 1883 1883 മുതൽ 1900 എന്ന് തന്നെയല്ലേ പറയുന്നത്, ആണെന്ന് തോന്നുന്നുണ്ട്, 1900s വരെ. അപ്പോൾ ഈ ഒരു ടൈം പീരിയഡിൻ്റെ അകത്ത് വിളിക്കുന്ന ജനറേഷന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. അത് ലോസ്റ്റ് ജനറേഷനാണ്. സോ ഏറ്റവും ആദ്യം തുടങ്ങിയിരിക്കുന്ന, അതിന് മുന്നത്തെ ജനറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല, അതിന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം, ടേം ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ലോസ്റ്റ് ജനറേഷനാണ് ഞാൻ പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം. നിഷാദ് ബ്രോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ജെൻ എക്സ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ജെൻ എക്സ് എന്ന് പറയുന്നത് 1965 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിനെയാണ് ജെൻ എക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 1928 മുതൽ 1945 വരെയാണ് സൈലന്റ് ജെൻ എന്ന് പറയുന്നത്. അതും ഒരാൾ ഇവിടെ സൈലന്റ് ജെൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സൈലന്റ് ജെന്നിൻ്റെ കാലഘട്ടം വ്യത്യാസമുണ്ട്. ഈ കാലഘട്ടത്തിനെ പറ്റിയിട്ടല്ല എനിക്കിപ്പോൾ സംസാരിക്കാനുള്ളത്. എനിക്കിപ്പോൾ സംസാരിക്കാനുള്ളത് നമ്മുടെ പ്രസന്റ് ജനറേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആ ഒരു ജനറേഷനിലേക്ക് വരുമ്പോൾ പല രീതിയിലും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, സ്ട്രെസ് കൺട്രോൾ ചെയ്യുന്ന, ഇപ്പോൾ ന്യൂ ജനറേഷൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്ന സംഭവമാണ് ഡോപ്പമിൻ സൈറ്റ്സ്. ഈ ഡോപ്പമിൻ സൈറ്റ്സ് എന്നുള്ള സംഭവം, ശരിക്കും ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹാപ്പി ഹോർമോണാണ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം വരും എന്നുള്ളത് ബേസിക് ഫാക്ട്, നമുക്കറിയാവുന്നുള്ള ഒരു കാര്യം. പക്ഷേ ഈ ഒരു കാര്യം സൈറ്റായിട്ട് എങ്ങനെ മാറുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്ത് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഇഷ്ടം കാണുമല്ലോ. ഓൺലൈൻ ഷോപ്പ് ചെയ്യാൻ ഇഷ്ടം കാണും, ഓൺലൈൻ ഫുഡ് ഓർഡർ ചെയ്യാൻ ഇഷ്ടം കാണും. ഇതൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഒരു സമയം നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്.

അപ്പൊ ആ ഒരു സന്തോഷം കിട്ടാനായിട്ട് ആക്ച്വലി ദർ ഇസ് നോ എന്താണ് ഒബ്ജെക്ട്സ്, ദർ ഇസ് നോ ആക്ച്വൽ ഫുഡ് ഡെലിവറി, ദർ ഇസ് നോ ആക്ച്വൽ പ്രോഡക്ട്സ്. പ്രോഡക്റ്റും ഫുഡ് ഡെലിവറി ഒന്നും ആക്ച്വൽ ആയിട്ടില്ല. പക്ഷെ അവിടെ നടക്കുന്നത് ഒരു നോ പേയ്മെന്റ്, നോ ഓർഡർ, നോ പാക്കേജ്, ഇതൊന്നും ഇല്ലാണ്ട് ഹാപ്പിനെസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ്. ഇത് എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത് എനിക്ക് ഒരു കണക്ഷനും കിട്ടാത്ത സംഭവം തന്നെയാണ്. മേ ബി എനിക്ക് തോന്നുന്നു മുമ്പത്തെ കാലത്തൊക്കെ തന്നെ നമ്മൾ ഓരോ സംഭവങ്ങൾ, നമ്മൾ കുറച്ച് സ്ട്രെസ് ആയിരിക്കുമ്പോൾ ഷോപ്പ് ചെയ്യാൻ പോകുന്നവരുണ്ട്. പക്ഷേ അത് വിൻഡോ ഷോപ്പിംഗ്, നമ്മൾ പോയി ഷോപ്പ് ചെയ്തെടുക്കലാണ്. അതല്ലാണ്ട് സൈറ്റുകൾ വഴി ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യുക, മേ ബി സമയക്കുറവ് മൂലം, അല്ലെങ്കിൽ തീരെ രാത്രിയായിപ്പോയി, ഒത്തിരി രാത്രിയായിപ്പോയി, നമ്മുടെ മൂഡ് ശരിയല്ല, നമ്മൾ എന്ത് ചെയ്യും, കുറേ സ്ക്രോൾ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ, ചിലപ്പോൾ ഡ്രസ്സായിരിക്കാം, ഫുഡായിരിക്കാം, ചെടികളായിരിക്കാം, ഇതൊക്കെ തന്നെ സെർച്ച് ചെയ്ത് വെച്ചേക്കും. അത് നമ്മുടെ ഒരു എന്താണ് വിഷ് ലിസ്റ്റിലിട്ടേക്കും. എന്നാൽ ഇതൊക്കെ വാങ്ങിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സൈറ്റിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒത്തിരി പേരുണ്ടായിരിക്കും, ഇതിൽ ഞാനും പെടും കേട്ടോ. മില്ലിനിയൽസിന് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ചെയ്യുന്ന ഒരു സംഭവം എന്തെന്ന് പറഞ്ഞാൽ, അവരുടെ ആ ഒരു ടെൻഷനൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഡോപ്പമിൻ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇതേപോലുള്ള സൈറ്റുകൾ, അതായത് ഡോപ്പമിൻ സൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സൈറ്റിലേക്ക് കയറി അവർ ഓർഡർ ചെയ്യുന്നു. സംഭവമൊന്നും വരുന്നില്ല, പക്ഷേ വരുന്ന രീതിയിലുള്ള ട്രാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മളെ കാണിച്ചു തരുന്നു. അത് കണ്ടിട്ട് യുവർ ഓർഡർ ഇസ് ഡെലിവേർഡ്, ശരിക്കും ഒന്നും വന്നിട്ടില്ല, ഇതാണ് സംഭവം. ഇത് എത്രത്തോളം സൈക്കോളജിക്കലി നമുക്ക് പ്രശ്നങ്ങൾ കൊണ്ടുവരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പറഞ്ഞു പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലും വട്ടാണോ അങ്ങനെ ചെയ്യാൻ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇതിലെ ഒരു എൻ ടു എൻ സ്റ്റിമുലേഷനും അതേപോലെ തന്നെ ഒരു ഫേക്ക് ഫുൾഫിൽമെൻറ്റും, സീറോ ട്രാൻസാക്ഷനൊക്കെ തന്നെയാണ്, കാശ് പോകുന്നില്ല, ഇതൊക്കെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ട്. സൈക്കോളജി ഓഫ് ആൻറ്റിസിപ്പേഷൻ, ഒരു കാര്യം നമുക്ക് സംതൃപ്തി തരുമ്പോൾ, അത് നോ മാറ്റർ വാട്ട് എക്സാക്ട്ലി ഇസ് ഇറ്റ് ഇസ്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ അരികിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഫാക്ട്. പക്ഷേ എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ടോ? ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഒന്ന് ആത്മാർത്ഥമായിട്ട് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000917 ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡോപ്പമിൻ സൈറ്റുകൾ നമുക്ക് സന്തോഷം കൊണ്ടുവരും എന്ന് പറയുന്നതിൽ വിശ്വാസമുള്ള ഏതെങ്കിലും ജനറേഷൻകാരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട 5000917, അല്ലെങ്കിൽ എന്നെ കോൾ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായവും പറയാം 4444917.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
1: You're listening to 917 Evenings, presented by Joy Alukas, world's favorite jeweler,
2: powered by
6: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
7: In association with Doha Bank, make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: Welcome back once again. Radio Sonora 91.7 FM, 917 evenings in the time. Aanu Sandeep aanu kude join cheyyunnathu. Studio clock il samayam 7 mani kazhinju 24 minutum 11 secondum. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിംഗ് ആണ്. ഇന്ന് വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ ഒക്കെയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് റെയിൻ വാട്ടറും ബേസിക്കലി എനിക്ക് പറയാനുള്ള വെള്ളത്തിൻ്റെ കാര്യം, ദേ കുറച്ച് മുന്നേ ആ ഒരു ഓർമ്മപ്പെടുത്തൽ വന്നിട്ടുണ്ടായിരുന്നു, വാട്ടർ ബിൽ റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളം കുടിക്കാനായിട്ട് മറക്കണ്ട. സ്റ്റേ ഹൈഡ്രേറ്റഡ്, വിച്ച് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് കിടിലായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക എന്നുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുക്കുക. നമ്മൾ മാത്രമല്ല, നമ്മുടെ സുഹൃത്തൊക്കെ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തിരക്കിട്ട് ഒരു അടിയൊക്കെ കൊടുക്കാം. കൊടുത്തിട്ട് കുറച്ച് വെള്ളം അവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക, വിച്ച് ഇസ് ബേസിക്കലി ലൈക്ക്. നമ്മൾ അങ്ങനെയാണല്ലോ നമ്മുടെ ഇഷ്ടവും സ്നേഹവും ഒക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഷെയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വെള്ളവും ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു അപ്ഡേറ്റിലേക്ക് ഞാൻ കുറച്ച് മുന്നേ ചോദിച്ച ഒരു ചോദ്യത്തിന് നസാർക്കാതെ എനിക്കൊരു മറുപടി ഇങ്ങനെ തരുന്നുണ്ട്.
5: പണ്ടൊക്കെ നമ്മൾ എന്താ പറയുക, കല്യാണ വീട്ടിലൊക്കെ പോയാൽ നമ്മളൊക്കെ സംസാരിച്ചിരിക്കും. ഇപ്പൊ പോയ നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉണ്ടാവും ഓരോ സൈഡിൽ ഇങ്ങനെ
4: ഫോണും കൊണ്ടിരിക്കും. അപ്പൊ ഫോണിന്റെ ഉപയോഗം കൂടുതലാണ്.
5: ഉപയോഗം കൂടുതൽ മാത്രമല്ല, ഗെയിമിങ് എന്തൊക്കെയോ പേരിലാണ്
4: അറിയുന്നത്. ഇതിപ്പോൾ
5: നമ്മളോട് ഇങ്ങനെ ഞാൻ ചോദിക്കും, എന്താണ് സംഭവം ചോദിക്കും. നമ്മൾ എങ്ങോട്ട് പഠിപ്പിച്ചു വരുന്നത്?
4: അതെ,
5: ദേവി
4: നമുക്കറിയണ്ടെന്ന് പറയില്ലേ. ഇതേപോലെ ദേവി ഇത് നമുക്ക് അറിയണ്ട എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം അപ്ഡേറ്റഡ് ആയിരിക്കുക. ഇപ്പം തന്നെ ദേ ഈ ഒരു ഡോപ്പമിൻ സൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും അന്തം വിട്ട് നോക്കലായിരിക്കും. ഒന്നി എന്നെ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഈ ചെക്കൻ പറയുന്നത് എന്ന് ആലോചിക്കും. പക്ഷേ ഡോപ്പമിൻ സൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും റിയലായിട്ടുള്ളൊരു സംഭവമാണ്, വിച്ച് ആക്ച്വലി ഗിവ്സ് അസ് എ ഫേക്ക് ഇംപ്രഷൻ. ഈ ഒരു ഫേക്ക് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള ഫുൾഫിൽമെൻറ്റ് ആൻഡ് ഓൾസോ എൻഡ് ടു എൻഡ് സ്റ്റിമുലേഷൻ ആണ്. ഇത് മാത്രമല്ല, എനിക്ക് പേഴ്സണലി ഇതിലൂടെ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലേക്ക് വരണം ഒരു പാർസൽ എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെ അഡ്രസ്സ് കൊടുക്കണം. ഇത് മാത്രമല്ല, പേയ്മെൻറ്റ് മെത്തേഡ് അവർ ചോദിക്കുമ്പോൾ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. കാർഡിൽ ചിലപ്പോൾ ഇപ്പോൾ കാശൊന്നും ഉണ്ടാവില്ലായിരിക്കും, എങ്കിലും വി കനോട്ട് ട്രസ്റ്റ്. നമ്മളൊരു കുട്ടിയായിരിക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആ ഒരു അക്കൗണ്ടിൽ ഇത്രത്തോളം എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തി അല്ലാതെ ആയിരിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ അക്കൗണ്ടിലേക്ക് കാശൊക്കെ വരുമ്പോൾ എന്നാണ് ഇതൊക്കെ ലീക്ക് ഔട്ട് ആവുന്നത്? അതൊക്കെ തന്നെ നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് വരുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒരു രീതിയിലും ഷെയർ ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. സോ ഇഫ് അറ്റ് ഓൾ എ സൈറ്റ് ഡിമാൻഡ്സ് ദോസ് തിങ്സ്, എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ലെറ്റ്സ് നോട്ട് ഷെയർ ഇറ്റ്. ആൻഡ് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്? പാട്ട് കേൾക്കാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ട്രാവൽ ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് സംസാരിച്ചിരിക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ, ഫിസിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ അവർ ഹെൽത്ത് ആൻഡ് ഓൾസോ മെൻ്റൽ ഹെൽത്ത്. ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ദാ മനോഹരമായിട്ടുള്ള ട്രാക്കുകളുമായി സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: ഹായ് നമസ്കാരം, ഞാനിന്ന് സ്വന്തം അപ്പം ചേർക്കാനാണ്. നമ്മുടെ സ്വന്തം ഗസ്റ്റർ റേഡിയോ ചെയ്യുന്ന

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
5: Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler,
7: powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
9: In association with
10: Doha Bank,
9: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
6: And
11: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
12: Din takata takata takata takata din din takata.

വണ്ടർഫുൾ ആയിട്ടുള്ള ട്രാക്കുകളൊക്കെ കേട്ട് ദ 917 ഈവനിങ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ വൈകിയ വേളയിലാണോ ബർത്ത്ഡേ വിഷ് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകിയ വേളയിലല്ല, ബട്ട് ദെൻ ഓഫ് കോഴ്സ് കുറച്ച് പാട്ടുകൾ ഞാൻ പ്ലേ ചെയ്യാം. ആരുടെ ബർത്ത്ഡേ ആണെന്നുള്ളത് നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്, കുറച്ചധികം പേര് തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. വൈ നോട്ട്, എന്തുകൊണ്ട് പാട്ടുകളൊന്നും

യെസ്, അപ്പോ തലൈവനുക്ക് ഇളയ തളപതി വിജയ്ക്ക് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് കൂടി പറയുകയാണ്. ദിസ് പോയിന്റ് ഓഫ് ടൈം ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിജയ്.

എനിക്കറിയാം ഇത് മാത്രമല്ല നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ എന്ന്. യു മൈറ്റ് ഹാവ് എ ടോട്ടൽ ബിഗ് ലിസ്റ്റ് ഇൻ യുവർ മൈൻഡ്. അപ്പോൾ ആ ഒരു ബിഗ് ലിസ്റ്റ് പെട്ടെന്നൊന്ന് മെസ്സേജ് ആയിട്ട് അയക്കാനായിട്ട് മറക്കണ്ട. 5000917 ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു ലിസ്റ്റ് അറിയാനായിട്ട്. മാത്രമല്ല ഇനിയിപ്പോൾ ദേ ബാക്ക് ടു ബാക്ക് കുറച്ച് ആ ഒരു ഡെഡിക്കേഷൻ പോലെ നമ്മുടെ വിജയ് അണ്ണന് വേണ്ടിയിട്ട് കുറേയേറെ അടിപൊളി പാട്ടുകളായിരിക്കും വരുന്നത്. ഹിയർ വി ഗോ ഫസ്റ്റ് സോങ്.

0: ഓണത്തിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
2: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
3: യു ആർ ലിസണിംഗ് ടു റേഡിയോ
2: 91.7 റേഡിയോ സുനോ.
3: One, seven evenings.

0: വചനങ്ങളിലൂടെ.
1: രണ്ടാളുകൾ പിണങ്ങിയാൽ ആദ്യം പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: Market. Be fresh, be you. Visit your nearest store today.
1: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനർ 91.7 FM-ൽ ഇത് 917 ഈവനിംഗ് സെറ്റ് ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 5:46. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഈവനിങ് തന്നെയായിരുന്നു. ഒരുപാട് പേര് എനിക്ക് ഇങ്ങനെ ഉത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ സെൻഡ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത്രയും എനർജിയോടുകൂടി ഇതാ ഈ ഒരു പോയിന്റിൽ ചോദിക്കാനുള്ള ഒരു ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ആ ഒരു ചോദ്യത്തിലേക്ക് കടക്കണമെങ്കിൽ വി ലാവ് ടു ഗെറ്റ് ഇൻ ടു ദിസ്.
2: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
3: In association with
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
1: വെൽക്കം ടു ഫുട്ബോൾ മേനിയ. യെസ്, അപ്പോൾ ഫുട്ബോൾ മേനിയയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യത്തിന് മുന്നേ ഒരു ചെറിയ ഹിസ്റ്ററി പറയാനുണ്ട്. ഓൾമോസ്റ്റ് 2800-ലധികം ഗോളുകളാണ് ആസ് ഓഫ് നൗ. ഫൈനലുകൾ എണ്ണി നോക്കുമ്പോൾ 22 ഫൈനലുകളാണ് 1930 ശേഷം നടന്നിട്ടുണ്ടായിരുന്നത് മെൻസ് ഫിഫ വേൾഡ് കപ്പിൽ കേട്ടോ. അപ്പോൾ മെൻസ് ഫിഫ വേൾഡ് കപ്പിൽ നടന്നിട്ടുള്ള 22 ഫൈനൽസിൽ നിന്നും ഓൾമോസ്റ്റ് മോർ ദാൻ 2800 ഗോൾസ്. ഇതിൽ ഏറ്റവും ആദ്യത്തെ ഗോൾ ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുമെന്ന് എനിക്കറിയാം. 1930 July 13 ഫ്രഞ്ച് പ്ലെയറായ ലൂസിയൻ ലോറാൻ ആണ് ആ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചോദ്യം അതല്ല, ചോദ്യത്തിന് ചെറിയൊരു മാറ്റമുണ്ട്. ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ പണിയാണ് തരാൻ പോകുന്നത്. അതായത് ഏത് മിനിറ്റിലാണ് അദ്ദേഹം ഈ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. സോ ലോകത്ത് തന്നെ ആദ്യത്തെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലെ ആദ്യ ഗോൾ ഏതാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഫ്രഞ്ച് പ്ലെയറായ ലൂസിയൻ ലോറൻ ാണ് ആ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് മിനിറ്റിലാണ്, എത്രാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ അടിച്ചത് എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് ഫുട്ബോൾ മാനിയിലൂടെ.
2: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
3: In association with
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
1: Yes, so if you are ready to play the game, ready ആണെങ്കിൽ ദാ നിങ്ങൾക്കുള്ള ചോദ്യം അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഉത്തരത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ്, ആ ഒരു ടൈമിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ്. യെസ് ലെറ്റ് സീ ആരാണ് ആദ്യമായിട്ട് മെസ്സേജ് അയക്കണം എന്നുള്ളത്. അപ്പോഴത്തേക്കും ദാ ഇന്ന് വിജയ് അണ്ണൻ്റെ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ബാക്ക് ടു ബാക്ക് കുറച്ചധികം തന്നെ വിജയ് സോങ്സ് പ്ലേ ചെയ്യാമെന്നുള്ള ഉറപ്പ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഉറപ്പിലേക്ക് മറ്റൊരു വിജയ് സോങ്ങിലേക്ക്.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 13:55 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
4: യു ആർ ലിസണിംഗ് ടു
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: Let's play football.
0: Football Mania.
3: ഫിഫയുടെ ചരിത്രത്തിലെ 100-ാം മത്സരം എപ്പോഴായിരുന്നു? അത് 1954 ഓസ്ട്രിയ വേഴ്സസ് ഉറുഗ്വേയായിരുന്നു. 500-ാം മത്സരം 94 ഗ്രീസ് വേഴ്സസ് നൈജീരിയയും അർജന്റീന വേഴ്സസ് ബൾഗേറിയയുമായിരുന്നു. ഇനി ഫിഫയുടെ ലോകകപ്പ് ചരിത്രത്തിലെ 1000-ാമത്തെ മത്സരം, അത് ഈ ലോകകപ്പിലാണ് സംഭവിച്ചത്. ജപ്പാൻ ടുണീഷ്യ മത്സരം. എതിരില്ലാത്ത 4 ജപ്പാൻ ടുണീഷ്യയെ പരാജയപ്പെടുത്തി.
4: Evenings.

0: വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക്. റേഡിയോ സുനർ 91.7 FM 917 ഇവനിങ്സിന്റെ ടൈമാണ്. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ഫുട്ബോൾ മേനിയ.
1: Let's play football. Football Mania. Every goal, every match, every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco. The original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service. Salwa Road, Qatar.
2: In association with...
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയയ്ക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: അങ്ങനെ നമ്മൾ ഫുട്ബോൾ മേനിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ചോദിച്ച ചോദ്യം, 2800+ ഗോളുകൾ ടോട്ടലായിട്ട് 22 ഫൈനൽസിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇൻ മെൻസ് ഫിഫ വേൾഡ് കപ്പ്. പക്ഷേ ഇതിൽ ഏറ്റവും ആദ്യത്തെ ആ ഒരു ഗോൾ 1930 July 13 ഫ്രഞ്ച് പ്ലെയർ ആയിട്ടുള്ള ലൂസിയൻ ലോറൻ ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഗോള് ഏത് മിനിറ്റിലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ജിഷ ജെസ് എന്ന അക്കൗണ്ടിൽ നിന്നും ഓസ്റ്റിൻ ജസ്ലിൻ ജോവലിൻ എല്ലാവരും കൂടി നമുക്ക് ആ ഒരു ഗംഭീരമായിട്ടുള്ള ടൈം അയച്ചിട്ടുണ്ട്. ആ ഒരു Time is a history, so obviously അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ആൻഡ് രമേഷ് റൈറ്റ് ആൻസർ പറയുന്നു, എഗൻസ്റ്റ് മെക്സിക്കോ ആണ് ആ ഗോള് പോയത് എന്നുള്ളതാണ് രമേഷ് പറയുന്ന അപ്ഡേറ്റ്. അതിൻ്റെ കൂടെ തന്നെ നിഷാദ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റഫീഖിൻ്റെ റൈറ്റ് ആൻസർ, റോമിയോ റൈറ്റ് ആൻസർ പറയുന്നു, ജെയ്സൺ റൈറ്റ് ആൻസർ, സമീർ റൈറ്റ് ആൻസർ ആണ്, സുബേർ, വിഷ്ണു, കരീം റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് അറ്റ് ദ 19th മിനിറ്റ് നമുക്ക് അങ്ങനെ ഒരു ഗോള് കിട്ടുന്നത്. റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും തന്നെ കൺഗ്രാറ്റ്സ്. യെസ്, അപ്പോൾ ആ ഒരു കൺഗ്രാറ്റ്സ് പറഞ്ഞുകൊണ്ട് മറ്റൊരു പാട്ടിലേക്ക്, അഭിലാഷം എന്ന സിനിമയിലേക്കാണ്. കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: enjoy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam call 4000 1707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatri riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri riyal to unlock up to 5% rewards apply before June 30th TNC apply
0: and
4: Marza Hypermarket be fresh be you visit your nearest store today
5: Welcome, welcome, welcome back once again. Radio Sonar 91.7 FML 917 evenings at a time. Sandeep Anu Kode join ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ വളരെ അധികം സ്പെഷ്യൽ ആയിട്ട് തോന്നുന്ന ഒരു ടൈമാണ്. വൈ ബിക്കോസ് ഖത്തറിൽ നടക്കുന്ന ഓരോ ഇവന്റ്സുകളും നമുക്ക് ആ ഒരു സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുമ്പോൾ കുറച്ച് മുന്നേ ഫേസ്ബുക്കിൽ ലൈവ് കണ്ടവർക്ക് അറിയാം നമ്മളൊരു ലോഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പോസ്റ്റർ ലോഞ്ച് ആയിരുന്നു. ആൻഡ് ആ ഒരു പോസ്റ്റർ ലോഞ്ചിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഭാരവാഹികൾ എന്റെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ യെസ് ഷാഫി ബ്രോ നമസ്കാരം, വെൽക്കം ടു ദി ഷോ.
6: Thank you so much.
5: Okay, എന്താണ് ഇവന്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്? ആൻഡ് ഓൾസോ ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പോകുന്ന ഈവനിംഗിലേക്ക് ജൂലൈ 9 ICC അശോക ഹാള് ബുക്ക്ഡ് ആണ്.
6: തീർച്ചയായിട്ടും നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു ഇവന്റിലേക്ക് വരുന്നത്. നമ്മൾ ഒരുപാട് ഇവന്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും സ്മാക്കിന്റെ ലെവൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഇവന്റ് ചെയ്യാൻ പോകുന്നത്. അതായത് സ്മാക്കിന്റെ ഫുൾ ലെവലിട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ അഫ്സലിക്കും കണ്ണു ഷെരീഫ് ഒക്കെ ആയിട്ടുള്ള ഒരു ഇവന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക, സ്മാക്കിന്റെ എപ്പോഴത്തെയും ഏറ്റവും ബെസ്റ്റ് സുഹൃത്തായിട്ടുള്ള താജുക്ക് ഒക്കെ ഉള്ള ഒരു ഇവന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ സ്മാക്ക് മൊത്തമായിട്ട് ചെയ്യുന്ന ഒരു ഇവന്റ് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ ആയിഷ ബിബി ആണെന്നാണ് നമ്മുടെ ഇവന്റിന്റെ പേര്. കണ്ണൂർ സേനത്ത് ഓഫ്കോഴ്സ് കണ്ണൂർ സേനത്ത് നമ്മുടെ മെയിൻ ഫേം എന്ന് പറയുന്നത്. അവിടെ നിന്ന് നസറിഫ് എന്ന് പറയുന്ന സിംഗർ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഖത്തറിന്റെ സ്വന്തം ആർക്കെ, അതുപോലെ തന്നെ സ്മാക്കിന്റെ സിംഗേഴ്സ് ആയിട്ടുള്ള സവാദ്, ഉനൈസ്, ഷർബി ഒക്കെ ഈ ഇവന്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്.
5: തീർച്ചയായിട്ടും
6: നമുക്ക് എല്ലാവർക്കും ജൂലൈ 9 നമുക്ക് അടിച്ചു പൊളിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇവന്റിൽ നമ്മൾ ഒപ്പന പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഡാൻസുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാം കൊണ്ട് ഒരു അടിപൊളി പാക്കേജാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്.
5: അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് നടക്കുന്ന ഈ ഒരു ഇവന്റിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ICC അശോക ഹാളിൽ വൈകുന്നേരം 6 മണിക്ക് വരുന്ന ജൂലൈ 9 ആയിരിക്കും ഇവന്റ് നടക്കുന്നത്. ഇവന്റിന്റെ വിശേഷങ്ങൾ തീരുന്നില്ല, കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട്. ഐ വിൽ ബി ബാക്ക് വെരി സൂൺ. ദർ വിൽ ബി വൺ മോർ പേഴ്സൺ ജോയിനിങ് വിത്ത് അസ്. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മണം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: നമസ്കാരം, ഞാൻ ജി എസ്. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട്.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
1: In association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: അതൊന്ന് ക്ലാരിറ്റി വരുത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടൈമിൽ നമ്മുടെ കൂടെ 2017-11 കാലഘട്ടത്തിൽ യു എയിലെ GCC ബെസ്റ്റ് സിംഗർ ആയിട്ട് തിരഞ്ഞെടുത്ത ഏഷ്യാനെറ്റിന്റെ മൈലാഞ്ചി ഫെയിം പത്രക്കാരുടെ സ്വന്തം വികാസ് കരിയാട് RK, വെൽക്കം ടു ദി ഷോ.
6: താങ്ക് യു സന്ദീപ്. എന്തായാലും ഒരുപാട് സന്തോഷം. സ്മാക്കിന്റെ വളരെ വ്യത്യസ്തമായിരുന്ന പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്ന ഒരു കൂട്ടം സംഗീത പ്രേമികളായ കൂട്ടായ്മയാണ് ഈ ഒരു കൂട്ടായ്മ. അപ്പൊ ഇതില് ഇതിന്റെ ഇവരുടെ പരിപാടിയിൽ വീണ്ടും ചേരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഇതൊരു ഇപ്പം കണ്ണൂർ സീനത്തിൻ്റെ കൂടെ വേദികൾ പങ്കിടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ സീനത്തെയും മറ്റുള്ളവർക്ക് ചേരുന്ന മറ്റ് കൈവിട്ട കലാകാരന്മാർ സിംഗേഴ്സ് ചേരുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നൃത്തങ്ങളൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു മനോഹരമായ സന്ധി ആയിരിക്കും സ്മാക്ക് അത്തറിന്റെ ആശ ബീബിയാൾ.
5: ഓക്കെ, അപ്പോ എന്തായാലും താങ്കൾ പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി രണ്ടു വരി ഏതെങ്കിലും പാട്ട് പാടിത്തരുവോ?
6: മക്കത്തെ ജബലുകൾ കീടു കീടുത്ത് ശക്തരാമുമാറിന്റെ വരവിനൊത്ത് ഹക്കൊത്ത മുഹമ്മദിൻ ശിരസെടുത്ത് ഈ കയ്യിൽ കൊണ്ടുവരുമെന്നു ഗർജിത്ത് ഉടവാൾ ഊരിയെടുത്ത് ഉമ്രത കുതിരപുറത്ത് ഉശിരത കാണിച്ചിട്ട് ഉടനടി പൂറപ്പെട്ടു ഉലകിന്റെ തെളി ദീപം കെടുത്തുവാൻ വേണ്ടി കെടുത്തുവാൻ വേണ്ടി.
5: ബ്രോ, അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് ആ ഒരു തുടക്കം നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ്. ഇനി തീർച്ചയായിട്ടും നമ്മൾ ജൂലൈ 9 വരെ ഒന്ന് ചെറുതായിട്ടൊരു വെയിറ്റിംഗ് മാത്രമേ ഉള്ളൂ.
7: എല്ലാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുമ്പോൾ ടിക്കറ്റ്സിന്റെ കാര്യമൊക്കെ ഇപ്പൊ ആലോചിക്കുന്നുണ്ടായിരിക്കാം. ഫ്രീ എൻട്രി ആണ്, അതുകൊണ്ട് തന്നെ മാക്സിമം നേരത്തെ എത്തി അവിടെ സീറ്റ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി നമ്മുടേതാണ്. വൈകുന്നേരം 6 മണിക്ക് ICC അശോക ഹാളിൽ ഓൺ ജൂലൈ 9. ആ ഒരു ഇൻഫർമേഷൻ കൂടി പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് സന്ദീപ് സൈനിങ് ഓഫ് ഫ്രം ടുഡേ ഷോ 917 ഈവനിങ്സിൽ നിന്നും. ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ വീണ്ടും എന്റർടൈനിങ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് കേട്ടുമുട്ടാം. സീ യു ദെൻ. ടാറ്റാ, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.

0: Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now, available on Uridu TV channel number 911.
2: Doctor on air. Doctor on air. Brought to you by
3: Naseem Surgical and Medical Center.
4: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
3: Naseem Surgical and Medical Center. Appointment kal kai vilikyu 4411 1133. 917 evenings.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like
7: you are listening to Radio Suno 91.7 FM.

കേട്ട് കേട്ട്

കഴിഞ്ഞാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app. Action.
1: Mona Dinesha, Adi Mohamana, Adi Moham.
0: Horror.
2: Thanikyu Pogan, Anuada Illya.
0: Or drama.
3: Ente Kudumbam, Ente Swargaraj.
0: Ishta genre edanengilum, ivide to get ready. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
6: Radio Suno 91.7.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.